0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 July 7 ചൊവ്വാഴ്ച. കൊല്ലവർഷം 1201. മിഥുനമാസം 23 ഉത്രട്ടാദി നക്ഷത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്: വിജയം എന്നത് ശാശ്വതമല്ല, പരാജയം എന്നത് അവസാനവുമല്ല. മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് ഇവിടെ പ്രധാനം. ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഒരു വിജയം നേടി എന്ന് കരുതി അവിടെ വിശ്രമിക്കരുത്. അതുപോലെ ഒരു പരാജയം വന്നു എന്ന് കരുതി ഒളിച്ചോടുകയും അരുത്. ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു ഒഴുക്കാണ്. വീഴ്ചകളിലും വിജയങ്ങളിലും തളരാതെയും തലക്കനം വയ്ക്കാതെയും മുന്നോട്ട് നടക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: യഥാർത്ഥ മൂല്യവും അതിൻ്റെ മഹത്വവും അത് തിരിച്ചറിയാനുള്ള മാർഗവും നാം പല വസ്തുക്കളുടെയും മൂല്യം അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാവും സംഭവിക്കുക. അത് വ്യക്തിയായാലും വസ്തുവിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും. ഈ കഥയൊന്ന് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ മൂല്യം അറിയാമോ? ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, എങ്ങനെയാണ് ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ മൂല്യം അറിയാൻ സാധിക്കുക? ഗുരു നല്ല തിളക്കമുള്ള ഒരു കല്ലുമായി വന്ന് അത് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇത് താൻ പറയുന്ന പ്രകാരം മൂന്ന് വ്യക്തികളെ കാണിക്കുവാൻ പറഞ്ഞു. അവരതിൻ്റെ വില ചോദിച്ചാൽ ഉത്തരം ഒന്നും പറയാതെ രണ്ട് വിരലുകൾ നിവർത്തി കാണിച്ചാൽ മതി. അവർ എത്ര വില പറഞ്ഞാലും അത് കൊടുക്കാതെ തിരികെ എന്നെ ഏൽപ്പിക്കുകയും വേണം. ശിഷ്യൻ സമ്മതിച്ചു. ആദ്യം അവിടെ വഴിവാണിഭം നടത്തുന്ന സ്ത്രീയോട് പോയി അവരുടെ അഭിപ്രായം ആരായാൻ പറഞ്ഞു. ഇതിന് തിളക്കമുണ്ടല്ലോ, എനിക്കിത് വെച്ച് ഒരു മോതിരമുണ്ടാക്കാനാണ്. എന്താണ് ഇതിൻ്റെ വില? ശിഷ്യൻ രണ്ട് വിരലുകൾ നിവർത്തി കാട്ടി. ഓ, 2 രൂപയോ? തരാമല്ലോ. കുട്ടി തിരികെ ഗുരുവിൻ്റെ അടുക്കലെത്തി 2 രൂപയുടെ കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ അവിടെ മ്യൂസിയത്തിൻ്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനെ കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ശിഷ്യൻ ഓടി അദ്ദേഹത്തെ കാണിച്ചു. ഇത് നല്ല തിളക്കമുള്ള കല്ലാണ്, ഞാനിത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചോളാം. ഇതിനെത്ര രൂപ വേണം എന്ന് ചോദിച്ചു. ശിഷ്യൻ 2 കൈവിരലുകൾ നിവർത്തി കാട്ടി. മ്യൂസിയം മാനേജർ പറഞ്ഞു, 2000 രൂപയോ? ശരി, ഞാൻ തരാം. ശിഷ്യൻ നടന്ന കാര്യം ഗുരുവിനോട് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇനി ഇത് ജ്വല്ലറി നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥനെ കാണിക്കാൻ പറഞ്ഞു. കല്ല് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി ആദരപൂർവ്വം ഒരു വെൽവെറ്റ് തുണിക്കഷണത്തിൻ്റെ മുകളിൽ ഭദ്രമായി വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു നല്ല ഐശ്വര്യമുള്ള കല്ലാണല്ലോ, ഇതിനെന്താണ് വില? ശിഷ്യൻ 2 വിരലുകൾ നിവർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ലക്ഷം രൂപയോ? തരാമല്ലോ. ശിഷ്യൻ വർദ്ധിച്ച സന്തോഷത്തോടെ ഗുരുവിൻ്റെ അടുക്കൽ വന്നു. ഗുരു പറഞ്ഞു, 2 രൂപയിൽ നിന്ന് 2000, പിന്നെ 2 ലക്ഷം. ഒരേ വസ്തുവിൻ്റെ മൂല്യം വിവിധ ആളുകൾ വിവിധ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ജ്വല്ലറി ഉടമ പറഞ്ഞത് ഇതൊരു അമൂല്യ കല്ലാണെന്നും ഇതിനെ ഒരു സ്വർണ്ണാഭരണത്തോട് ചേർത്ത് ഒരു ഹാരമുണ്ടാക്കിയാൽ സ്വർണത്തിൻ്റെ വിലയും ഇരട്ടിയാകും എന്നാണ്. ഗുരു ആ കല്ല് തിരികെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വേണം നീ നിന്റെ മൂല്യം തിരിച്ചറിയാൻ. നമ്മുടെ വില തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴേ യഥാർത്ഥ വില അറിയുകയുള്ളൂ. നമ്മുടെ വിലയറിയാത്ത ആളുകളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉയർന്നു വരിക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആകും. നമ്മുടെ മൂല്യമാവിൽ സംശയമുണ്ടെങ്കിൽ നീ തിരികെ ആ കച്ചവടക്കാരിയുടെ അടുക്കലോ മ്യൂസിയം ഓഫീസറുടെ അടുക്കലോ ചെന്ന് കാര്യം പറയൂ. അവർ അത് വിശ്വസിക്കുകയില്ല എന്ന് മാത്രമല്ല നിന്നെ കളിയാക്കുകയും ചെയ്യും. പിന്നെ 2 ലക്ഷം രൂപയോ? ഇപ്പോള് പറയുകയാണ് എന്നൊക്കെ പറയും. 2 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ നീയും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇതുപോലെയാണ് നമുക്ക് സാമാന്യം ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയുമായി വിരമിക്കുന്നത് വരെ മുന്നോട്ടു പോകുന്നത്. ശരിക്കും അതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള ജോലിക്ക് നമ്മൾ അർഹരായിരിക്കും. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം അറിയാവുന്നവരുടെ കൂടെയാണോ നമ്മുടെ സഹവാസം? ഉള്ളിൽ കസ്തൂരി ഒളിപ്പിച്ച് ചുറ്റുവട്ടത്ത് കസ്തൂരി തിരഞ്ഞ് ഒരു ജന്മം മുഴുവൻ അലയുന്ന കസ്തൂരിമാനാകാതിരിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നാളേകൾ നിങ്ങൾക്കായി നൂതന വിജയങ്ങൾ കോർത്തുവെച്ച് കാത്തിരിക്കുന്നു. നമുക്കീ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകമെമ്പാടുമുള്ള 10,00,000,000 ആളുകൾ പങ്കെടുത്ത ആഗോള വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2007 ജൂലൈ 7-നാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഈ പ്രഖ്യാപനം. ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ, ജോർദാനിലെ പെട്ര, ബ്രസീലിലെ ക്രൈസ്റ്റ് ദ റെഡീമർ പ്രതിമ, പെറുവിലെ മാച്ചുപിച്ചു, മെക്സിക്കോയിലെ ചീച്ചൻ ഇറ്റ്സ, ഇറ്റലിയിലെ കൊളോസിയം, ചൈനയിലെ വൻമതിൽ എന്നിവയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇന്ത്യയുടെ 8-ാമത് പ്രധാനമന്ത്രിയായിരുന്ന ജനകീയ നേതാവ് ചന്ദ്രശേഖർ അന്തരിച്ചത് 2007 ജൂലൈ 7-നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവ തുർക്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അദ്ദേഹം കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ശക്തനായ വക്താവായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടു. 1990 നവംബർ മുതൽ 1991 ജൂൺ വരെയുള്ള കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യത്തെ നയിച്ചത്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്ന അദ്ദേഹം പാർലമെന്ററി ചരിത്രത്തിലെ മികച്ചൊരു പ്രസംഗകൻ കൂടിയായിരുന്നു. UKയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആഭ്യന്തര തീവ്രവാദ ആക്രമണം നടന്നത് 2005 ജൂലൈ 7-നാണ്. ലണ്ടൻ നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് അൽഖ്വയ്ദ അനുകൂലികളായ 4 ചാവേറുകൾ നടത്തിയ സ്ഫോടന പരമ്പരയാണ് ഇത്. രാവിലെ ആളുകൾ ജോലിക്ക് പോകുന്ന തിരക്കേറിയ സമയത്ത് 3 ഭൂഗർഭ മെട്രോ ട്രെയിനുകളിലും 1 ഡബിൾ ഡെക്കർ ബസ്സിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഈ ക്രൂരമായ ആക്രമണത്തിൽ 52 നിരപരാധികൾ കൊല്ലപ്പെടുകയും 700-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ നഗരസുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഈ ദുരന്തം കാരണമായി. ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചുകൊണ്ട് പ്ലൂട്ടോയുടെ 5-ാമത്തെയും അവസാനത്തെയും ഉപഗ്രഹമായ സ്റ്റെക്സ് കണ്ടെത്തിയതായി നാസ പ്രഖ്യാപിച്ചത് 2012 ജൂലൈ 7-നാണ്. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞനായ മാർക്ക് ഷോവാൾട്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൊച്ചു ഉപഗ്രഹത്തെ കണ്ടെത്തിയത്. നാസയുടെ ന്യൂ ഹൊറൈസൺസ് പേടകം പ്ലൂട്ടോയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഈ നിർണായക കണ്ടെത്തൽ. സൗരയുദ്ധത്തിന്റെ അതിർത്തികളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഈ കണ്ടെത്തൽ വലിയ പങ്കുവഹിച്ചു. പസഫിക് സമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ദ്വീപ് രാഷ്ട്രമായ സോളമൻ ദ്വീപുകൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1978 ജൂലൈ 7-നാണ്. 2-ാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങൾക്ക് ഈ ദ്വീപുകൾ സാക്ഷ്യം വഹിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം പീറ്റർ കെനിലോളിയ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഈ ദിവസം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദേശീയ ദിനമായി വലിയ ആഘോഷങ്ങളോടെ കൊണ്ടാടപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. സമ്മർദ്ദഘട്ടങ്ങളിൽ ലോകം മുഴുവൻ ശ്വാസമടക്കി നിൽക്കുമ്പോൾ ഐസ് പോലെ തണുത്ത മനസ്സോടെ വന്ന് അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റുന്ന ക്രിക്കറ്റ് ലോകത്തെ ഒരേ ഒരു ക്യാപ്റ്റൻ. ഇന്ന് ജൂലൈ 7, ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കോടിക്കണക്കിന് ആരാധകരുടെ പ്രിയപ്പെട്ട മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജന്മദിനം. വിക്കറ്റിന് പിന്നിലെ മിന്നൽ വേഗത കൊണ്ടും ഫീൽഡിലെ അസാധാരണമായ തന്ത്രങ്ങൾ കൊണ്ടും ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വന്തമായി ഒരു ഇതിഹാസം രചിച്ച നായകൻ. ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് റെയിൽവേയിലെ ടിക്കറ്റ് കളക്ടറായി ജീവിതം തുടങ്ങി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയർന്ന ധോണിയുടെ ജീവിതം ഏതൊരു സാധാരണക്കാരനും വലിയൊരു പ്രചോദനമാണ്. പ്രതിഭയ്ക്കൊപ്പം കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു സ്വപ്നവും കീഴടക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. വമ്പൻ ട്രോഫികൾ കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും ആ വിജയങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് തന്റെ ടീമംഗങ്ങൾക്ക് നൽകി. ട്രോഫി അവർക്ക് കൈമാറി സ്റ്റേജിന്റെ ഒരു കോണിലേക്ക് മാറി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ലാളിത്യം ഒരു യഥാർത്ഥ ജേതാവിന്റെ ലക്ഷണമാണ്. പ്രതിസന്ധികളിൽ പരിഭ്രാന്തനാകാതെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ബിസിനസ് ലോകത്തും മാനേജ്മെന്റ് ക്ലാസുകളിൽ പോലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. കരിയറിന്റെ തുടക്കത്തിലുള്ള യുവതാരങ്ങളെ വിശ്വസിച്ച് അവർക്ക് വലിയ അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കുന്നതിൽ ധോണി കാണിച്ച മികവ് സമാനതകളില്ലാത്തതാണ്. മൈതാനത്ത് അദ്ദേഹം കാണിക്കുന്ന ആ ശാന്തതയും ഏതു പരാജയത്തെയും പുഞ്ചിരിയോടെ നേരിടുന്ന രീതിയും അദ്ദേഹത്തെ കേവലം ഒരു കളിക്കാരനപ്പുറം ഒരു വലിയ വ്യക്തിത്വമാക്കി മാറ്റുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇന്നും ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അദ്ദേഹം പാഡ് കെട്ടി ഇറങ്ങുമ്പോൾ ഗ്യാലറികളിൽ ഉയരുന്ന ആരവം ഒന്നു മാത്രം മതി. ധോണി എന്ന പേര് ജനഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ പ്രിയപ്പെട്ട തലയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: info@7.
0: നമസ്കാരം. info@7 ആരംഭിക്കുന്നു. ഞാൻ സുനൽ. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, PN പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കാരം നടത്തി ഇൻസ്റ്റഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. ക്യാമറ, മൊബൈൽ മുഖേന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. പരമാവധി ദൈർഘ്യം 90 സെക്കൻഡ്. വെർട്ടിക്കൽ ഫോർമാറ്റിലാകണം വീഡിയോ ചിത്രീകരിക്കേണ്ടത്. പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മികച്ച റീലിന് സമ്മാനം നൽകും. ട്രോഫി, ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഒന്നാം സമ്മാനം. വീഡിയോകൾ DIOPKD2026@gmail.com എന്ന ഇമെയിലിൽ ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവസാന തീയതി July 15. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൌണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല ക്വിസ് മത്സരം July 11 നടക്കും. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള SS അക്കാദമി ഹാളിലാണ് മത്സരം. രാവിലെ 9:30 രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് EV കോമളം അധ്യക്ഷയാകുന്ന ചടങ്ങിൽ പാലക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തും. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. യോഗ്യതയുള്ളവർ അവരുടെ മാതൃവകുപ്പിൽ നിന്നുള്ള NOC സഹിതം അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയും ഉൾപ്പെടുത്തണം. സേവന വേതന വ്യവസ്ഥകൾ അന്യത്ര സേവനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഡയറക്ടർ അറിയിച്ചു. അവസാന തീയതി July 15. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം, ഫയർ പമ്പ് എന്നിവ സർവീസ് മെയിന്റനൻസ് ചെയ്യുന്നതിനും ഒരു വർഷത്തേക്ക് AMC ചെയ്യുന്നതിനുമായി അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്നിവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി July 19 രാവിലെ 11 വരെ. മങ്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി July 5 മുതൽ ഒരു മാസത്തേക്ക് മങ്കര റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിനാൽ യാത്രക്കാർ ബദൽ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പത്രിപ്പാല ഭാഗത്തു നിന്നും കുഴൽമന്നം, പൂടൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പറളി ചന്തപ്പുരയിൽ നിന്ന് ഓടന്നൂർ, കോട്ടായി വഴി പോകേണ്ടതും കോട്ടായി, പൂടൂർ എന്നിവിടങ്ങളിൽ നിന്ന് പത്രിപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഓടന്നൂർ, പറളി വഴിയും പോകേണ്ടതാണ്. വടക്കഞ്ചേരി പൊള്ളാച്ചി റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കനാൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് ആലത്തൂർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നിവയിലേക്ക് SCST വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവ്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ SSLC, +2, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, നേറ്റിവിറ്റി, വിദ്യാഭ്യാസ യോഗ്യത, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം പഠനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടി 15 ദിവസത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. പ്രവേശനം ലഭിക്കുന്നവർക്ക് ഭക്ഷണം, താമസം എന്നിവ സൌജന്യമായിരിക്കും. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകൾ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500012803.
6: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, ഹായ്, നമസ്കാരം. എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട് പതിവ് പോലെ. ആർ യു ലിവിംഗ് ലൈഫ് വിത്ത് യുവർ ഹാർട്ട്? നിങ്ങൾ ശരിക്കും ജീവിക്കുന്നത് ഹൃദയം കൊണ്ടാണോ എന്നൊരു ചോദ്യത്തിലാണ് ഇന്ന് എഴുത്തോല ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കണേ. അതോ എപ്പോഴും തലച്ചോറ് കൊണ്ട് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ നിങ്ങൾ? ഇത് കേൾക്കുന്ന ആരും ആയിക്കോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആർ യു ലിവിംഗ് യുവർ ലൈഫ് വിത്ത് യുവർ ഹാർട്ട്? ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ നിങ്ങൾ? ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ സ്വന്തം ഫുട്ബോൾ, ഇപ്പോൾ ഫിഫ നടക്കുകയാണല്ലോ, ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ ഫുട്ബോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഫുട്ബോൾ എന്ന കളി പുറത്തു നിന്ന് നോക്കുന്ന, കളി കാണാത്ത, ഫുട്ബോളിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അതിൽ വലിയ ലോജിക്കൊന്നും തോന്നില്ല. കുറച്ച് പേരൊരു പന്തിന്റെ പുറകെ ഓടുന്നു, അതിനെ തട്ടിക്കളിക്കുന്നു, ഇതാണോ വലിയ കാര്യം എന്ന് ചിലപ്പോൾ ചിന്തിക്കാം, ചിലപ്പോൾ അവർ ചോദിക്കാം അല്ലേ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ടിട്ടുള്ള ഫുട്ബോൾ പ്രാന്തന്മാരുണ്ടാകും ഇത് കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ. ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വെറും ഒരു പന്തും കുറച്ച് പേരുടെ ഓട്ടവും മാത്രമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ കളിക്കുന്നയാൾക്കും ഗാലറിയിലിരുന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ആർത്ത് വിളിക്കുന്ന കാണിക്കും അറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും ഒരു കളിയല്ല, അതൊരു ഇമോഷനാണെന്ന്. ആ 90th minute വീഴുന്ന ആ ഗോളിന് കോടിക്കണക്കിന് മനുഷ്യരെ ഒന്നിച്ച് കരയിക്കാനും ചിരിപ്പിക്കാനും പറ്റുമെങ്കിൽ അതിൽ ലോജിക്ക് തിരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബ്രസീല് ലാസ്റ്റ് മാച്ച് തോറ്റ സമയത്ത് നെയ്മറിന്റെ കണ്ണീര് സ്റ്റാറ്റസ് ആക്കിയ ഒത്തിരി ബ്രസീൽ ഫാൻസ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഇമോഷനാണ്. അപ്പോൾ ലൈഫിൽ ഇതുപോലെ കുറേയധികം ഇമോഷൻസ് ഉണ്ട്. അതിനെയെല്ലാം ഹൃദയത്തോട് ചേർത്താണോ നിങ്ങൾ കാണുന്നത്, അതോ ലൈഫ് ഒരു ലോജിക്കലി കാണുന്ന ഒരാളാണോ നിങ്ങൾ? പ്യുവർ ഫീലിംഗ് ഒന്നും അറിയാതെ പോകുന്നുണ്ടോ? ആർ യു ലിവിംഗ് ലൈഫ് വിത്ത് യുവർ ഹാർട്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനൊരു പാട്ട് വെച്ചുതരാം അപ്പോഴത്തേക്കും. ഇത് അഹല്യ FM 90.4 എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളിലെ പല ആളുകളും ലൈഫിനെ ലോജിക്കലായിട്ട് കാണുന്ന ആളുകളാണ്. ലൈഫ് ഒരു പ്യുവർലി ഒരു സ്പ്രെഡ്ഷീറ്റ് പോലെ കാണുന്ന ആളുകളാണ്. 100% ലോജിക് എല്ലാത്തിലും, ഹണ്ടിങ് ഫോർ 100% ലോജിക് ഇൻ എവ്രിതിങ്. അങ്ങനെയാണ് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പല ആളുകളും. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് അവരോട് ഇത് പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. അതായത് ലൈഫിനെ എല്ലാം ലോജിക്കലി കാണുന്ന, എല്ലാ കാര്യത്തിലും ലോജിക്ക് കണ്ടെത്തുന്ന, 100% ലോജിക്കായിട്ട് ജീവിക്കുന്ന ആളുകളോട് പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. എന്താന്ന് വെച്ചാൽ, യുവർ ലൈഫ് ഇസ് ഒഫീഷ്യലി ഇൻ ഇറ്റ്സ് ഫ്ലോപ്പെറ. നിങ്ങൾ ജീവിതത്തെ ശരിക്കും ആസ്വദിക്കുന്നില്ല. നിങ്ങളൊരു റോബോട്ട് ലൈഫാണ് ലീഡ് ചെയ്യണത്. ഇതിലും ഭേദം റോബോട്ടാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് റോബോട്ടിക്കാണ്, ബോറിംഗ് ആണ്. ആൻഡ് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഈ സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് ഒന്നും നിങ്ങളുടെ ലൈഫിലില്ല. എന്തിനും ഏതിനും 100% ലോജിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എനിക്കെന്തെങ്കിലും ലാഭമുണ്ടോ, ഇതിൻ്റെ കണക്ക് എത്രയാണ്, ഇത്ര ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് എല്ലാ കാര്യത്തിലും യുക്തി മാത്രം നോക്കി ജീവിച്ചാൽ, ചില കാര്യങ്ങളിൽ യുക്തി നോക്കണം, പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും യുക്തി മാത്രം നോക്കി ജീവിച്ചാൽ ലൈഫ് വിൽ ഒഫീഷ്യലി എൻ്റർ ഇറ്റ്സ് ഫ്ലോപ്പ് ഇറ. അത് വെറും റോബോട്ടിക്കാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നോ സെറോട്ടോണിൻ, നോ ഹാപ്പിനെസ്. ആകെ ബോറടിപ്പിക്കുന്ന ഒരു വണ്ടി പോലെ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്മാർ സന്തോഷം കണ്ടെത്തുന്ന എപ്പോഴും ലോജിക്കുള്ള കാര്യങ്ങളിലല്ല. അതിന് വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലപോലെ ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ദാഹം മാറും അല്ലേ? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ദാഹം മാറും. അതാണ് അതിന്റെ ലോജിക്ക്. ലോജിക്ക് അത്രയേ ഉള്ളൂ, ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക. അല്ലാണ്ട് ഇപ്പം എന്താ, അതിന് വലിയ ലോജിക്കൊന്നുമില്ല. ഏത് പാത്രത്തിൽ കുടിച്ചാലും ദാഹം മാറും. എന്നാൽ ഇപ്പോൾ ഒരു ദിവസം ഇത്ര ലിറ്റേഴ്സ് ഓഫ് വെള്ളം നമ്മൾ കുടിക്കണം എന്ന് ഡോക്ടർമാരും എല്ലാവരും പറയാറുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയി പോവും. അത് തണുപ്പ് കാലത്തും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം നമ്മുടെ ബോഡിയിൽ നിന്ന്. നമ്മളോട് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതിനൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. അതെന്താ, ആ ഈ നമ്മൾ കുടിക്കാൻ എടുക്കുന്ന ആ ഗ്ലാസിന്റെ അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ ഭംഗിയും അതിന്റെ ഷേപ്പും അത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ ഓരോ പടിപടിയായിട്ട് ആസ്വദിച്ച് ആ മനസ്സ് നിറഞ്ഞ് അങ്ങനെ ഫീൽ ചെയ്ത് അതിന് ലോജിക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയും നമുക്ക് ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാം. അതൊരു ആസ്വദിക്കും.

ഒരു ലെവലാണ് ഞാൻ പറയണേ. അപ്പോ ഒരു മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 15.5 കപ്പ് 3.7 liters ഓഫ് ടോട്ടൽ ഫ്ലൂയിഡ്സ് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി നോക്കൂ, ചിലപ്പോൾ കുട്ടികൾ വെള്ളം കുടിക്കും, കൂടുതൽ കുടിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരു എന്താ പറയുക, അതിൽ നമുക്ക് ലോജിക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അതൊരു ആസ്വദിക്കൽ കൂടിയാണ് ഇന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലൈഫിനെ വളരെയധികം ആസ്വദിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാ കാര്യങ്ങളിലും യുക്തി കണ്ടെത്താൻ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ്, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ലോജിക് ഉണ്ടാവില്ല. ഇപ്പൊ ഫുട്ബോളിന്റെ ഇമോഷൻ പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് അത് വെറും ഈ ഇത്രയും ആളുകൾ ഒരു പന്തിന്റെ പുറകെ ഓടുന്ന ഒരു കളിയാണ്. പക്ഷേ ഒരു ഫാനിന്, ഒരു ഫാനറ്റിക്കിന് അത് ഒരു വികാരാണ് അല്ലെ. ഈ ലവിലും റിലേഷൻഷിപ്പിലും കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്നേഹം ചിലപ്പോൾ തീർന്നു പോകും. ചില ആളുകൾ ഒരുപാട് സമയം സൺസെറ്റ് ഒക്കെ വാച്ച് ചെയ്ത് നിൽക്കുന്നില്ലേ, ട്രാവൽ ചെയ്യുന്നില്ലേ ആളുകൾ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇതിലൊക്കെ എന്താണ് ലോജിക് ഉള്ളത്? ലോജിക് വെച്ച് നമുക്ക് ചില ഫീലിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ലോകത്തുള്ള മിക്ക കാര്യങ്ങളും അല്ലെങ്കിൽ ലോകത്തുള്ള മനോഹരമായ കാര്യങ്ങൾ, ലൈഫിൽ സംഭവിക്കുന്ന മനോഹരമായ കാര്യങ്ങളിലൊന്നും ഒരു ലോജിക്കും ഇല്ല. വെറുതെ ഒരു വണ്ടി ഓടിച്ച് ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹില്ലിന്റെ മുകളിൽ നമ്മൾ കയറി ചുമ്മാ അസ്തമയം നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അതിനേത് സയൻസാണ് ലോജിക്ക് വെച്ച് മറുപടി തരാനായിട്ട് പറ്റുക അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, യുക്തി ഒഴിവാക്കി നമ്മൾ എൻജോയ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോ ആർ യു ലിവിങ് ലൈഫ് വിത്ത് യുവർ ഹാർട്ട്? അത് എപ്പോഴും തലച്ചോറ് കൊണ്ട് കടുംപിടുത്തം പിടിച്ച് എല്ലാ കാര്യങ്ങളിലും ലോജിക്ക് കണ്ടെത്തുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് നെയ്ത്തോലയിലൂടെ പറയാനുള്ളത്. നമ്മളിൽ പല ആളുകളും ജീവിതത്തെ അക്കൗണ്ട്സ് ബുക്ക് പോലെയാണ് കാണുന്നതെങ്കിൽ എന്തിനും ഏതിനും 100% ലോജിക്ക്, ഇതിൽ ലാഭമുണ്ടോ, ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടില്ല, അവിടെ അത്ര പോയി, ഇവിടെ ഇത്ര വന്നു. ബട്ട് ഓണസ്റ്റ്ലി അങ്ങനെ എല്ലാ കാര്യത്തിലും യുക്തി മാത്രം നോക്കി ജീവിച്ചാൽ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വെറും റോബോട്ടിക്കായി പോവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, സെറോട്ടോണും ഉണ്ടാവില്ല, ആകെ ബോറടിപ്പിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ കാണുന്ന എന്തോ ഒരു സംഗതി പോലെ അതങ്ങ് ബോറടിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഓടിക്കൊണ്ടേയിരിക്കും അല്ലെ. ചില വണ്ടി പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, അതിലൊരു ഇമോഷൻസ് ഉണ്ടാവില്ല, ഹാർട്ട് ഉണ്ടാവില്ല. നമ്മൾ ജീവിക്കുമ്പോൾ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലിവിങ് വിത്ത് യുവർ ഹാർട്ട്. നമ്മൾ ഹൃദയം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യണം. ആ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോലത് ആ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. എന്തെല്ലാ പരിപാടി! നല്ല കോരിച്ചെരിയുന്ന മഴയത്താട്ടോ ഞാൻ ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വന്നത്. അടിപൊളി ക്ലൈമറ്റ് ആണ്, പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല മഴ. പക്ഷെ നമ്മൾ ഈ മഴയത്ത് നടന്നു വരല് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. മഴ പെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു പണിയില്ല, നമുക്ക് ചുമ്മാ വീട്ടിലിരുന്നിട്ട് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനാണെങ്കിൽ അത്യാവശ്യം സൂപ്പർ ആയിരിക്കും, ഒരു റൊമാൻറ്റിക് വൈബൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പുറത്തുപോയി പണിയെടുക്കുന്ന, പുറത്തേക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ. ഈ ഒരു നേരം എന്ന് പറയുന്നത് ഓഫീസിലേക്ക് ആളുകൾ പോകുന്ന സമയം, സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ നടന്നു വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ദൈവം ഈ മഴയത്ത് എങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക. ഞാൻ നടന്ന് കുടയൊക്കെ പിടിച്ച് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നല്ല മഴയുള്ള ഒരു ദിവസമാണ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ ഇന്നത്തെ ഒരു ജൂലൈ 7th എന്ന് വിഷയണു. അപ്പോൾ ഇന്ന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ദിവസമാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് കടുത്ത വിഷമത്തിലൂടെയുള്ള രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത്. രണ്ട് ദിവസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡേ ബിഫോർ യെസ്റ്റർഡേ, ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായ ദിവസം, നെയ്മർ കളി നിർത്തിയ ദിവസമാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്നലത്തെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തിൽ പോർച്ചുഗലും ലോകകപ്പിൽ നിന്ന് പുറത്തായതുകൂടി ആയതോടുകൂടി കുറേയധികം വിഷമങ്ങൾ. നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കുമ്പോഴത്തേക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കരയാണ്. ബ്രസീൽ വേൾഡ് കപ്പ് നിന്ന് പുറത്തായി എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു കുഞ്ഞിനെ ഇങ്ങനെ അമ്മ വന്നിങ്ങനെ സമാധാനിപ്പിക്കുക, സാരയില്ല മോനെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം, സാരയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ ബ്രസീലിൻ്റെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കരയുന്ന കാഴ്ചകൾ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഏതൊരു സ്പോർട്ടിനാണെങ്കിലും അത് ഒരു ഇമോഷനാണല്ലേ. കൂടുതൽ ആരാധകരുള്ള ടീമുകളാണ് ഇപ്പോൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗലിലൊക്കെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആരാധകരും ഒരുപാട് ഫ്ലെക്സ് ബോളുകളും നമുക്ക് കാണാൻ പറ്റും. എനിവേ, വിജയങ്ങൾ ഉണ്ടാവും, തോൽവികൾ ഉണ്ടാവും, കാരണം മത്സരമാണ്. ഇതൊക്കെ ആ ഒരു സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻ, അങ്ങനെ നമ്മൾ എടുത്താൽ മതി അല്ലേ. ജീവിതത്തിൽ എന്തൊക്കെ തോൽവികൾ നമ്മൾ കാണുന്നു, അപ്പൊ അതിലൊരു ഭാഗമായിട്ട് എടുത്താൽ മതി എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ ഒരു ഫുട്ബോൾ ആരാധകനെ വേറൊരു ഫുട്ബോൾ ആരാധകനെ ഒരിക്കലും സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലാതെ മൊത്തത്തിൽ ഓവറോൾ പുറത്തു നിന്ന് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സമാധാനിപ്പിക്കാൻ പറ്റും, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഇമോഷണലി ആ ഒരു ഗെയിമിനെ കൊണ്ട് നടക്കുന്ന ആൾക്ക് സമാധാനിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. അപ്പൊ ഫുട്ബോളിൽ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾ ഐസ് ഓൺ അർജന്റീനയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് അർജന്റീനയാണ്. അർജന്റീന പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എനിവേ, ഫിഫ വേൾഡ് കപ്പ് അങ്ങനെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേരുടെ ഹൃദയം തകർന്ന ദിവസങ്ങളായിരുന്നു ഈ രണ്ട് ദിവസങ്ങൾ. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ ദാ ഇന്ന് ജൂലൈ 7th വന്ന് നിൽക്കുമ്പോൾ, ഇന്ന് മഹേന്ദ്ര സിംഗ് ധോണി ഈസ് സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ. അപ്പോൾ ധോണിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുമ്പോഴത്തേക്കും, ടുഡേ ഈസ് വേൾഡ് ചോക്ലേറ്റ് ഡേ. നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ പല ഡിഫറെൻറ്റ് കലണ്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ടല്ലോ ലോകത്ത്. അപ്പോൾ പല കലണ്ടേഴ്സിലും പല ദിവസങ്ങളാണ് ഈ ചോക്ലേറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ കലണ്ടറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പല ഡേയ്സ് ഉണ്ട് ചോക്ലേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ശരിക്കുള്ള, ആക്ച്വലി പറയുകയാണെങ്കിൽ ശരിക്കുള്ള ചോക്ലേറ്റ് ഡേ ഇന്നത്തെ ഈ ഒരു ദിവസമാണ്, ജൂലൈ 7th ആണ്. അപ്പോൾ കാരണം 1550 ആദ്യമായിട്ട് ചോക്ലേറ്റ് വന്നത് നമ്മുടെ ലോകത്ത്. അപ്പോൾ അന്ന് ഒരു ജൂലൈ 7th ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചോക്ലേറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ള, മധുരം കണ്ടാൽ വീഴുന്ന, അല്ലെ ചോക്ലേറ്റുകൾ എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഡെഡിക്കേഷൻസ് പറയാം, വിഷസ് പറയാം. ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും സ്പെഷ്യൽ ഡേയ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യന്മാർക്കും അടിപൊളി വിഷസൊക്കെ പറയാൻ വേണ്ടിയിട്ട്, വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോൾ വൺസ് അഗെയിൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിനൊരു അവാർഡ് കൊടുക്കാനാണെങ്കിൽ ഏത് ചോക്ലേറ്റിനായിരിക്കും നിങ്ങൾ ആ ഒരു അവാർഡ് കൊടുക്കുക? ആ ഒരു കാര്യമുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ചില ചോക്ലേറ്റ്സ് ഇഷ്ടമുണ്ടാവില്ല, അയ്യോ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട, നമ്മൾ കഴിക്കില്ല ആ ചോക്ലേറ്റ്, അങ്ങനെ പറയുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഫുൾ ചോക്ലേറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഇത് കേട്ടിട്ട് കൊതി വരുന്നുണ്ടാകും ചില ആളുകൾ, ഷുഗർ കട്ടൊക്കെയാണ് എനിക്കറിയാം. അപ്പോൾ സാരമില്ല. പിന്നെ നമുക്ക് ചില ആളുകൾക്ക് ഇപ്പോൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ഷുഗർ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ബേസ്ഡ് ഓൺ എ ഹെൽത്തി ഡയറ്റ് നോക്കുമ്പോഴത്തേക്കും ഷുഗർ കുറച്ച് കുറയ്ക്കുന്നൊക്കെ നല്ലതാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ലൈഫിൽ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഷുഗർ ഒന്ന് കഴിക്കണം, ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്കും ചോക്ലേറ്റ് കഴിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ വി ആർ ഓൺ എ ജൂലൈ 7th. നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. അടിപൊളി ഒരു ട്രാക്ക് ഫ്രം ദ മൂവി വിക്രമാദിത്യൻ.

0: വിക്രമാദിത്യൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് ഗണേഷ് സുന്ദരം എന്ന കിടിലൻ ഗായകനാണ്. അതേപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിപാൽ, പിന്നെ വരികൾ എഴുതിയിട്ടുള്ള ആള് അനിൽ പനച്ചൂരാൻ. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ പാട്ടുകൾ നമ്മുടെ കൂടെയുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ആൻഡ് ആദ്യത്തെ കോളർ എന്റെ കൂടെയുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? അൻസാറേട്ടനാണ്. അൻസാറേട്ടാ, എന്താണ് വിശേഷം? അവിടെ മഴയുണ്ടോ? നല്ല മഴയല്ലേ? പൊരി മഴയാണ്. എന്താ ഇപ്പൊ പരിപാടി? ഇന്ന് ഇല്ലെന്നാണോ പറഞ്ഞത്? ഓ, ഞാൻ നല്ല മഴ എന്നാ കേട്ടത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പൊ അൻസാറിയേട്ടാ, ഇന്നില്ലേ ലോക ചോക്ലേറ്റ് ദിനമാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, അൻസാറിയേട്ടന് ഈ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളാണോ?
1: ചോക്ലേറ്റോ?
0: ആ,
1: ചോക്ലേറ്റ് കഴിക്കാൻ പറ്റത്തില്ല.
0: കഴിക്കാൻ പറ്റത്തില്ല, അതിന് സങ്കടമുണ്ടോ? ആ, പറയൂ.
1: പല്ല് രണ്ട്, നമ്മള് രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് പോയായിരുന്നു.
0: പല്ലില്ലാത്തോണ്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടില് വിഷമുണ്ടോന്നാ ഞാൻ
1: ചോദിച്ചത്. അതല്ല, ആ പല്ല് വെച്ചു, അത് കറണ്ട് വഴി ഒട്ടിച്ചു വെച്ച പല്ലാ.
0: ഓക്കെ.
1: അപ്പൊ ഡോക്ടർ പറഞ്ഞു ചോക്ലേറ്റ് മുട്ടായി ഒന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു.
0: ഓഷേ,
1: അതുകൊണ്ടാ ചോക്ലേറ്റ്.
0: ആകെ സങ്കടായില്ലേ?
1: അല്ലാതെ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല.
0: ഓക്കെ, ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ, കഴിക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ഏതാ? പെർക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് പണ്ട് കഴിച്ച ചോക്ലേറ്റുകൾ ഉണ്ടാവില്ല, ഇന്നിപ്പോ നമ്മള് നോക്കുമ്പോ അത് കാണുന്നുണ്ടാവില്ല, പണ്ട് കഴിച്ച ആ ഒരു രുചി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടോ ഏതെങ്കിലും പറയാൻ വേണ്ടിട്ട്?
1: ഇല്ല, അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല.
0: ഇല്ല, പേർക്ക് കിട്ടിയാൽ നമ്മൾ കഴിക്കും, ഇപ്പൊ കഴിക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ കഴിക്കാത്ത അല്ലേ? ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ ഇത് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ. ബഷീർക്കൊക്കെയാണ് ഇന്നത്തെ വിശ്വസ് അല്ലേ?
1: ഓക്കെ. പിന്നെ അഖിലേ എഫ്എം റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, നല്ലൊരു ഗുഡ് മോർണിംഗ് ആവട്ടെ. അപ്പൊ അവിടെയും ഒരു നല്ല സുപ്രഭാതം വിഷയം കേട്ടോ. ഓക്കെ
1: ഓക്കെ,
0: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അൻസാറേട്ടനാണ്. അൻസാറേട്ടന് ഒരുപാട് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ ഇപ്പൊ പല്ലൊക്കെ പ്രശ്നമായതുകൊണ്ട് ചോക്ലേറ്റ് കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാരിയില്ല, അപ്പൊ വിളിക്കാനുള്ള നമ്പർ മറക്കണ്ട. 8281509000 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് വർത്തമാനങ്ങൾ നമുക്ക് കുറച്ചു നേരം പറയാം, ഒപ്പം അട്ടിപൊളി വിഷസും കൊടുക്കാം. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: പ്രിയ, പള്ളത്തേരി.
0: പ്രിയ ചേച്ചിയാണ് പള്ളത്തേരി നിന്ന് അല്ലേ? പ്രിയ ചേച്ചി, അവിടെ മഴയുണ്ടോ?
2: മഴയുണ്ട്.
0: ആഹാ, രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോ മഴ ഉണ്ടായിരുന്നു. മഴ നിക്കോ? അത് പറയാൻ പറ്റില്ല അല്ലേ, ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ പ്രിയ ചേച്ചി പറയ, എന്താണ് ഇന്നത്തെ നമ്മുടെ ഡേയുടെ ഒരു അജണ്ട? എന്താണ് ഇന്ന്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസം പോണേ?
2: രാവിലെ സാധാരണ
0: പോണ പോലെ പോവും. അപ്പൊ പ്രിയ ചേച്ചി പറയും, ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളാണോ പ്രിയ ചേച്ചി? ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാ? കിറ്റ്കാറ്റ് ആണ്. ഇപ്പൊ പ്രിയ ചേച്ചി ഒരു അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിറ്റ്കാറ്റിന് ഒരു അവാർഡ് കൊടുക്കും അല്ലെ, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ്. അപ്പൊ ഇന്നൊരു കിറ്റ്കാറ്റ് വാങ്ങി കഴിക്കുമോ? ആ, ഇന്നൊരു കിറ്റ്കാറ്റ് വാങ്ങി കഴിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി പുറത്തെങ്ങും പോകണമെങ്കിൽ പുറത്ത് പോണവരോട് പറഞ്ഞു എനിക്ക് ഒരു കിറ്റ്കാറ്റ് വാങ്ങിട്ട് വരണം, ഇന്ന് എനിക്ക് കഴിക്കണം എന്ന്. ഓക്കെ
2: ഓക്കെ.
0: ആ, അടിപൊളി. അപ്പൊ ഇഷ്ടമില്ലാത്ത മിഠായി ഉണ്ടോ? ഇഷ്ടമില്ലാത്തത്?
2: ഇഷ്ടമില്ലാത്തത് ചെറിയ ചോക്ലേറ്റ് വജുവിന്റെ, അത് ഇഷ്ടമല്ല.
0: ചെറിയ ചെറിയ ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ല, നമുക്ക് കിറ്റ്കാറ്റ് മാത്രമേ പറ്റുള്ളൂ അല്ലേ?
2: നല്ല ടേസ്റ്റ്
0: കിറ്റ്കാറ്റ്, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക്, ഞാനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ കിറ്റ്കാറ്റിനെ കൊടുക്കുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞില്ലേ തുടക്കത്തില്. അപ്പോ പ്രിയ ചേച്ചി, നമ്മളൊക്കെ ഒരു ടീമാണ് അല്ലേ?
2: യെസ്,
0: യെസ്. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? പറയൂ. എല്ലാവർക്കും
2: ഒരു കിട്ടിലൻ ദിവസം
0: ആവട്ടെ എന്ന് വിഷയം. ഒപ്പം പ്രീചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. ഓക്കെ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രിയ ചേച്ചി ഫ്രം പള്ളത്തേരി. അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിന് ഒരു അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിറ്റ്കാറ്റിനെ വിളിക്കും, ഞാൻ അവാർഡ് കൊടുക്കാം എന്നാണ് പറഞ്ഞ്. എനിവേ, വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് അടുത്ത ഒരാൾ എന്റെ കൂടെ ചേരുന്നുണ്ട്. ചോക്ലേറ്റ് വർത്തമാനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാ
3: സംസാരിക്കണേ?
0: ഭാസ്കരൻ ചേട്ടാ, മിഠായി ഇഷ്ടമുള്ള ആളാണോ? കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നമ്മള്?
3: അതെ അതെ, ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അതിലും കഴിക്കാറില്ല.
0: എന്നാലും നമുക്ക് തോന്നുമ്പോ നമ്മളൊരു മിഠായി കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഭാസ്കരൻ ചേട്ടൻ ഏത് മിഠായി കഴിക്കും?
3: അതെ അതെ, പേരക്കുട്ടികൾക്കൊക്കെ നിറയെ വാങ്ങിച്ചു കൊടുക്കാം. അവര് ഡയറി മിൽക്കും പൈറ്റാറും ക്രിക്കറ്റും ഇങ്ങനെ കൊറേ മുട്ടായികൾ പറയും. മെലഡി എന്നൊക്കെ പണ്ട് അവർക്ക് കൊറേ പേരുകളൊക്കെ അറിയാം. അപ്പൊ അവര് പറയും, അപ്പൊ എനിക്ക് അതുപോലെ ഇതാന്നൊക്കെ പറയുമ്പോ അവർക്ക് നിറയെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്.
0: വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നാലും നമ്മൾ ഇത്ര നാള് ജീവിച്ചു വന്ന ഈ ഒരു ജീവിതം എടുത്തിങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഏതായിരിക്കും?
3: ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ചെറിയ ചെറിയ മുട്ടകളൊക്കെയാണെങ്കിൽ അങ്ങനെ കൊറേ ഉണ്ട്. എനിക്ക് അതിന്റെ പേരൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അങ്ങനെ കഴിക്കും. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം സ്വീറ്റിനോടാണ് കൂടുതൽ ഇഷ്ടം. കഴിക്കുമ്പോൾ ഞാൻ അതൊക്കെ തന്നെ കൂടുതൽ കഴിക്കാറുള്ളൂ. ലഡു, ജിലേബി, മൈസൂർ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നേരെ കഴിക്കാറുള്ളൂ. ചോക്ലേറ്റ് അധികം കഴിക്കാറില്ല. പിന്നെ കുട്ടികൾ വന്ന് കൊണ്ടുവരുമ്പോ ചിലപ്പോ
0: അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവര് പറയണ പേരുള്ള മിഠായി വാങ്ങിച്ചു കൊടുക്കുക.
3: കടയിൽ കൂടിക്കൊണ്ട് പോകും. അവര് എന്ത് പറയണ പേര് പറഞ്ഞു, എനിക്ക് അതിന്റെ സത്യം പറഞ്ഞ പേര് പോലും എനിക്ക് അറിയത്തില്ല.
0: അപ്പൊ ഇന്നിപ്പോ എന്താ, ലഡു ആണോ ജിലേബി ആണോ കഴിക്കാൻ തോന്നണേ? അപ്പൊ ഇന്നിപ്പോ എന്താ, വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് ഒരു ലഡു കഴിച്ച് നമുക്ക് ഇന്ന് ആഘോഷാക്കണം കേട്ടോ.
3: ഓക്കെ,
0: അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ ചേട്ടാ?
3: എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കും
0: താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നല്ലൊരു ദിവസം ഭാസ്കരൻ ചേട്ടന് വിഷ് ചെയ്യണു. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിന് ഒരു അവാർഡ് കൊടുക്കാനുണ്ടെങ്കിൽ ആർക്കായിരിക്കും, ഏത് ചോക്ലേറ്റിനായിരിക്കും ആ ഒരു അവാർഡ്? അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാഹലിയ വിഷസ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓക്കെ, വെൽക്കം ബാക്ക്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്ന് July 7 ഇന്ന് ലോക ചോക്ലേറ്റ് ദിനമാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചോക്ലേറ്റിന് ഒരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞാൽ ഏത് ചോക്ലേറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഏത് ചോക്ലേറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കണേന്ന് നമുക്ക് ചോദിക്കാം. ഹലോ,
4: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
4: ഞാൻ മോഹനൻ കുന്നത്തൂർന്ന്.
3: മോഹനൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖല്ലേ?
4: രാവിലെ ഒരു മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്.
3: ആഹാ, മൊത്തത്തില് ക്ലൈമറ്റ് നമ്മളോട് പറയുന്നത് മൂടിപ്പോ ഉറങ്ങിക്കോന്നാണ് അല്ലേ.
4: പക്ഷെ ഇങ്ങനെ പെയ്താ പോരാ, കുറച്ചു നേരം കൂടെ പെയ്യണം, എന്നാലേ വെള്ളാകത്തുള്ളൂ.
3: നമ്മളിപ്പോ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ മഴ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ തോന്നൂലല്ലോ അല്ലേ. അതൊരു പ്രശ്നമാണോ? അതൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റിനെ കുറിച്ച് സംസാരിക്കാം. മോഹനൻ ചേട്ടൻ, ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളാണോ?
4: ഇഷ്ടമുള്ള ആളാണ്. 2, 3, 4 ഒക്കെ തിന്നു.
3: ഓ മൈ ഗോഡ്. അപ്പൊ പറയൂ, ഏത് ചോക്ലേറ്റിന് അവാർഡ് പോണേ? അവാർഡ്
4: കൊടുക്കുന്നത് ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഒരു റൗണ്ട്, അതിനാണ് അവാർഡ് കൊടുക്കുക. അതിന്റെ പേരെന്താന്ന് അതിൽ എഴുതിയിട്ടില്ല.
3: ഓക്കെ, ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചോക്ലേറ്റിനുള്ള അവാർഡാണ് അല്ലേ.
4: അതെ അതെ.
3: ഓക്കെ, അടിപൊളി അടിപൊളി.
4: അത് ഇഷ്ടം പോലെ കിട്ടും. അത് ഒരു 5-6 മാസം ഇങ്ങനെ ഡെയിലി 1-2 എണ്ണം വെച്ച് തിന്നു.
3: ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവോ?
4: ഇല്ല, കിട്ടിയില്ലെങ്കിൽ തീർന്നു. ഇല്ല ഇല്ല എന്നുള്ളത് നമ്മള് നമ്മുടെ മനസ്സിനോട് പറഞ്ഞാൽ അതങ്ങനെ.
3: ഓക്കെ, നമ്മള് നമ്മുടെ മനസ്സിനോട് പറഞ്ഞു മനസ്സിലാക്കും.
4: വെളിയിൽ നിന്ന് വേറെ മേടിക്കുകയില്ല.
3: ഇല്ല. ഓക്കെ ഓക്കെ. ഈ പണ്ട് കഴിച്ച ചില മിഠായികളെ ഇപ്പൊ നമ്മള് കാണാനില്ല, അല്ലെങ്കിൽ പണ്ടത്തെ മിഠായിയുടെ ടേസ്റ്റ് ഇപ്പോഴത്തെ മിഠായിക്ക് ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മിഠായി ഉണ്ടോ?
4: അങ്ങനെ അങ്ങനെ ഇപ്പൊ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സാധാ മിഠായി ഉണ്ടല്ലോ, നാരങ്ങ മുട്ടായിക്കൊന്നും പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഈ കോഫി എന്ന് പറഞ്ഞിട്ട് കോഫി ബ്രാൻഡിന്റെ ഒരു ഇതുണ്ട്,
3: കോഫി
4: ടേസ്റ്റ് ഉള്ള, അത് വലിയ കുഴപ്പമില്ല.
3: അത് വലിയ കുഴപ്പമില്ല എന്നാ പറയുന്നത്. പക്ഷെ എനിക്കൊരു എതിര അഭിപ്രായം ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കോഫി മിഠായിക്ക് ആ ഒരു കോഫിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കോഫിയുടെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്.
4: ഒരു രൂപയാണ് അതിന്റെ വില. എണ്ണം പറഞ്ഞു മേടിക്കണം, 10 എണ്ണം 10 രൂപ. അങ്ങനെ മേടിക്കുന്ന ആ മുട്ടായിക്ക് കുറച്ച് ഇതുണ്ട്. തൂക്കി മേടിക്കുന്നതിനാണ് ഈ കുഴപ്പം.
3: അതെ അല്ലേ. ഓക്കെ,
4: ബാലൻസ് കിട്ടുന്ന ചിലപ്പോ 1 രൂപ കിട്ടാണ്ടെങ്കിൽ ഒരു മുട്ടായി കൈ തരും.
3: അതെ അതെ, അല്ലാതെ നമ്മളിപ്പോ മിഠായി എന്നാ കഴിച്ചു കളയാ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 10 എണ്ണം മേടിച്ചോണ്ട് വന്നാൽ ചിലപ്പോ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ബാലൻസ് തരുന്ന മിഠായികൾക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. എന്തായാലും കൊള്ളാം. അപ്പൊ പറയും മോഹനൻ ചേട്ടാ, ഇന്ന് ആർക്കാണ് ഈ ഒരു ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് ആർക്കാണ്? ചോക്ലേറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചോക്ലേറ്റ് ഡേ വിഷസ് കിട്ടിയല്ലോ എനിക്ക്, അത് മതി, അത് മതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. അപ്പോ ഒരുപാട് ചോക്ലേറ്റുകൾ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ എന്നാലും ആ അവാർഡ് കൊടുക്കുന്ന ഒരു മിൽക്ക് ചോക്ലേറ്റിനാണ് റൗണ്ടിലിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് എന്റെ പേരറിയില്ല, പക്ഷെ ആ ചോക്ലേറ്റ് ആണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് എന്നാണ് പറഞ്ഞ്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോയാലോ, ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
5: ഹലോ
3: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്.
5: ഹലോ,
3: കേക്കുന്നുണ്ടോ? പറയൂ.
5: കേക്കുന്നുണ്ട്.
3: ആ പറയൂ, ഇതാരെ സംസാരിക്കുന്നത്?
5: വിജയാണ്, കാടാങ്കോട്.
3: കാടാങ്കോട് നിന്ന് വിജയ ചേച്ചിയാണ്. വിജയ ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കണേ?
5: വർഷങ്ങളായി, എന്താണ് 10-15 വർഷമായി അഹല്യ കേട്ടോണ്ടിരിക്കുന്നു. വിളിച്ചിട്ട് കിട്ടിയത് ആദ്യമായി, ജീവിതത്തിൽ ആദ്യമായി കിട്ടിയതാ.
3: എന്റെ അമ്മേ, അപ്പൊ ഞാനാണല്ലോ ആദ്യമായിട്ട്
5: ആദ്യമായിട്ട് അഭിനമിന്റെ അടുത്ത.
3: സന്തോഷം, എനിക്ക് വലിയ സന്തോഷമായി. വിജയ ചേച്ചിക്ക് ആ സന്തോഷം ഉണ്ടോ?
5: ആ, എനിക്ക് വളരെ സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. ഞാൻ എത്ര ഇങ്ങനെ എന്നെ ചീത്ത പറയും ഹസ്ബൻഡ്, വെറുതെ നിനക്ക് പണിയില്ല, അവര് എടുക്കില്ല എടുക്കില്ല പറഞ്ഞിട്ട്.
3: ആഹാ, എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാ ചീത്ത പറയണേ? ഓക്കെ, അപ്പൊ ഇപ്പതാ എടുത്തില്ലേ, സന്തോഷമായി.
5: എനിക്ക് നല്ല സന്തോഷമായി.
3: അപ്പൊ വിജയ ചേച്ചി പറയും, മധുരം ഇഷ്ടമുള്ള ആളാണോ? ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണോ?
5: ചോക്ലേറ്റിനോട് താല്പര്യമില്ല, ഇങ്ങനെ ജിലേബി ലഡു അങ്ങനെ.
3: അങ്ങനെയാണ്,
5: പണ്ടത്തെ ആ ചോക്ലേറ്റ് ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ.
3: അത് ഏത് ചോക്ലേറ്റ് ആണ് ആ പണ്ടത്തെ ആ ടേസ്റ്റിൽ ഇല്ല ഉള്ള?
5: അങ്ങനെയുള്ള മുട്ടായികളൊന്നും ഇല്ല.
3: ആഹാ, ഇന്നിപ്പോ വേണം. പണ്ടുണ്ടായിരുന്ന ചോക്ലേറ്റിൽ കുറച്ചെണ്ണം ഞാനിപ്പോ തരാന്ന് പറഞ്ഞാല് വിജയ ചേച്ചി ഏത് ചോക്ലേറ്റ് എന്റെ അടുത്ത്
5: ചോദിക്കും? പണ്ടത്തേക്ക് ന്യൂട്രിയൻ മുട്ടായിക്കില്ലേ, അങ്ങനത്തെയുള്ളതാണ് എനിക്ക് ഇഷ്ടം. ഇപ്പോ ഉള്ളതില് വെച്ചിട്ട് ടോപ്പിക്കോ മാത്രമുള്ള ഇഷ്ടം.
3: കോപ്പിക്കോ ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള മിഠായി കോപ്പിക്കോയാണോ?
5: അത് അങ്ങനെ സ്ഥിരം കഴിക്കാതില്ല, കിട്ടിയ കഴിക്കാന്ന് അത്രേയുള്ളൂ.
3: പിന്നെ പറഞ്ഞ മിഠായി
5: അവൾക്ക് ഇഷ്ടം, ഡയറി മിൽക്ക് മഞ്ചി അങ്ങനെയുള്ളതൊക്കെ
3: ഇഷ്ടമാണ്,
5: അവൾക്ക് മേടിച്ചു കൊടുക്കാം,
3: അത്രേ ഉള്ളൂ. ഈ ന്യൂട്രിയൻ എന്ന് പറഞ്ഞ മിഠായി ഇല്ലേ, അത് എന്താ, എന്താണ് ആ മിഠായി, എങ്ങനെയായിരിക്കും അത്?
5: അതാ നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു.
3: അതിങ്ങനെ കവറിലൊക്കെ വരുന്ന മിഠായിയാണോ?
5: കവറിലുള്ള
3: പച്ച കളറിലെ കവറാണോ?
5: പച്ച കളറിലുള്ള.
3: അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മിഠായി തന്നെയാണ് ആ മിഠായി. അപ്പൊ വിജയ ചേച്ചി ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ കേട്ടോ, അടിപൊളി ആവട്ടെ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
5: വിഷസ് എന്റെ ഹസ്ബൻഡിനും മോൾക്ക്, മധുര ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അഭിരാമിക്ക്, ഹീര, ആയില്യ, സുനില്, എല്ലാവർക്കും.
3: ഓക്കെ ചേച്ചി, എല്ലാരോടും വിഷസ് പറയാം. എന്താ ഹസ്ബൻഡിന്റെ മോളുടെയും പേരെന്താ?
5: ഹസ്ബൻഡ് പേര് മോഹനട്ട്, മോളുടെ പേര് വിസ്മയ.
3: ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വിജയ ചേച്ചിയാണ്. അപ്പൊ വിജയ ചേച്ചിയുടെ ഹസ്ബൻഡിനും മോൾക്കുമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് പറഞ്ഞേക്കണേ. എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ, ഒരു കിട്ടിലൻ ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
6: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ആരാധ്യ.
3: ആരാധ്യ, സ്കൂളിൽ പോകണ്ട ഇന്ന്? എപ്പോഴാ പോകുന്നത്?
6: 8:50
3: ഒക്കെ ആവുമ്പോഴത്തേക്കും പോവും. അപ്പൊ അതിനു മുന്നേ ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ. ആരാധ്യ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചോക്ലേറ്റിന് നമുക്ക് ഇന്നൊരു അവാർഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഏത് ചോക്ലേറ്റിനാ നമ്മൾ ആ അവാർഡ് കൊടുക്കുക? കുറെ ചോക്ലേറ്റ്സ് ഉണ്ടോ അതോ ഒറ്റ ചോക്ലേറ്റേ ഉള്ളൂ അവാർഡ് കൊടുക്കാൻ? ഡയറി മിൽക്കിനാണ് അവാർഡ് കൊടുക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള അവാർഡ് നമ്മൾ ഡയറി മിൽക്കിന് കൊടുത്തു. യേ, കൺഗ്രാജുലേഷൻസ് ഡയറി മിൽക്ക് അല്ലെ. ഇനി ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ചോക്ലേറ്റിന് കൂടെ ഒരു അവാർഡ് കൊടുക്കണം. ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അവാർഡ് കൊടുക്കണം അല്ലെ, സങ്കടാവണ്ടല്ലോ അല്ലേ. ആ അപ്പൊ അത് ഏതാ ചോക്ലേറ്റ്?
6: ഒരു രൂപന്റെ ഒരു ചോക്ലേറ്റിന് ഉപ്പും മുളകും
3: ഇഷ്ടേ ഇല്ലാന്ന് അല്ലേ. ഓക്കെ, അപ്പൊ ഇഷ്ടമില്ലാത്തൊരു അവാർഡ് നമുക്ക് കൊടുക്കാം അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് എന്താണ് സ്കൂളിൽ പോയിട്ട് പരിപാടികളൊക്കെ എന്തൊക്കെയാണ്?
6: ഇന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ലക്ഷം ഡാൻസ് ഉണ്ട്.
3: ആഹാ, അതെന്താ ഡാൻസ്? ലക്ഷം ഡാൻസോ? ആഹാ, എന്താ സംഗതി? എന്താ എന്താ സംഗതി, എല്ലാരും കൂടെ ഡാൻസ് ചെയ്യുന്നതാണോ?
6: ആ അത് വന്നിട്ട് ക്ലാസ്, കാരാട്ട ക്ലാസ് മാതിരി വെസ്റ്റേൺ ഡാൻസ് ക്ലാസ്.
3: ഓ വെസ്റ്റേൺ ഡാൻസ്. അപ്പൊ ഇന്ന് വെസ്റ്റേൺ ഡാൻസിൽ ആരാധ്യ ഉണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ?
6: ഞാൻ ആരോട് തന്നെ വെസ്റ്റേൺ ഡാൻസിലുണ്ട്, കാരാട്ടക്കുണ്ട്.
3: ഓക്കെ, എന്റെ അമ്മേ എന്തൊക്കെയല്ലേ. ഓ അടിപൊളി. അപ്പൊ ഇന്നിപ്പോ എന്താ, നമ്മള് വെസ്റ്റേൺ ഡാൻസ് ആണ് ഇന്നത്തെ നമ്മുടെ മനസ്സിൽ ഫുൾ അല്ലേ, ഇന്ന് അവിടെ പോയിട്ട് തകർക്കണം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് തകർക്കണം. അപ്പൊ നമ്മുടെ കൂടെയുള്ള കോ ഡാൻസ് പാർട്ട്നേഴ്സിനോടൊക്കെ എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധ്യക്കുട്ടിയാണ്. അപ്പൊ ആരാധ്യ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു മിഠായിക്ക് അവാർഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, ഡയറി മിൽക്കിനായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് വെസ്റ്റേൺ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ആൾ തകർക്കാൻ വേണ്ടി പോയേക്കാണ്. എന്തായാലും ഒരു കിഡിലിൻ്റെ വിഷയം, നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണ് വിളിച്ചിരിക്കണേ, ഏത് ചോക്ലേറ്റിനായിരിക്കും ആ അവാർഡ് എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ, കേൾക്കാം. ഹലോ, ഇതാരാണ്?
7: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
7: ദിവ്യ സന്തോഷ്.
3: ദിവ്യേച്ചി, ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ചോക്ലേറ്റിന് ഒരു അവാർഡ് കൊടുക്കണം. ആ ചോക്ലേറ്റ് ഏതാണെന്ന് ഇവിടെ വെളിപ്പെടുത്തണം കേട്ടോ.
7: പണ്ടത്തെ ഒരു കോഫി ബൈറ്റ് എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ട്.
3: ആ ഉവ്,
7: അടിപൊളിയായിരുന്നു.
3: അതെ,
7: ഇപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം അന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും മിഠായിനോട് താല്പര്യമില്ല, കഴിക്കാറില്ല. അന്നെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോളേ നരമണിക്കൂറൊക്കെ നടന്നു പോകണം. എന്റെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു കൂട്ടുകാരി തന്നെ, അപ്പൊ അവളായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ ഒരു എന്റെ ക്ലാസ്സിൽ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇവളായിട്ട് സെറ്റ് ആണ്.
3: ഓക്കെ,
7: കാണാൻ വരുമ്പോള് ഈ കോഫി പോയിട്ടാ
3: കൊണ്ടുവരാം.
7: ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ഞാനാണ്, ഞങ്ങൾ രണ്ടാളും കൂടെ. എന്തോരം അവൾ കഴിക്കും, അപ്പൊ ബാക്കി
3: എന്താ കേക്കണേ, എന്താ കഥകളല്ലേ.
7: ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പിള്ളേരോട് പറയാറുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊക്കെ ആ മിഠായി ഉണ്ടോ, ആ രസം ഉണ്ടോ അറിയില്ല, അന്നൊക്കെ നല്ല രസം.
3: അപ്പൊ ഒരു പ്രണയം വേണ്ടി വന്ന് നമുക്ക് ഈ കോഫി ബൈറ്റ് എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിട്ട് അല്ലേ.
7: ഒരുപാട് കഴിച്ചിട്ടുണ്ട്.
3: ഇപ്പൊ നമ്മള് കഴിക്കുമ്പോ ഞാൻ പറയായിരുന്നു ഈ കോഫി ബൈറ്റിന് ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇപ്പൊ കിട്ടണില്ല എന്നിങ്ങനെ പറയായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ ദിവ്യേച്ചിക്ക്?
7: അല്ല, ഞാൻ ഇപ്പൊ അടുത്തൊന്നും കഴിച്ചിട്ടില്ല, ഉണ്ടോ എനിക്ക് അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പണ്ടത്തെ ടേസ്റ്റ് ഇല്ല. പണ്ട് ഞങ്ങളിവിടെ പറയാ ഒരു ചെറുക്ക അവിടെയൊക്കെ എന്ത് പറയുന്നല്ലോ, അമ്മായി മിഠായി എന്ന് പറയും.
3: അങ്ങനെ നമുക്ക് പേരറിയാതെ നമ്മൾ തന്നെ പേര് വിളിക്കണ കൊറേ ചോക്ലേറ്റ്സ് ഉണ്ട്.
7: അതന്നെ, ആ മിഠായിക്കൊക്കെ ഇപ്പൊ അടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ആ ടേസ്റ്റ് ഇല്ല കേട്ടാ. കിട്ടാത്തേന്റെ ആണോന്ന് അറിഞ്ഞൂടാ, ഇതെല്ലാം കിട്ടുമ്പോ ആ ടേസ്റ്റ് ഇല്ലാത്തതാണോ എന്താണെന്ന് അറിയില്ല.
3: എന്താന്ന് നമുക്കറിയില്ല. എന്താ എന്താണെങ്കിലും ഇഷ്ടമില്ലാത്ത മിഠായി ഉണ്ടോ?
7: കേട്ടില്ല.
3: ഇഷ്ടമില്ലാത്ത ഒരു മിഠായി ഉണ്ടോ? ഞാനോർത്ത് ഇപ്പൊ ദിവ്യേച്ച് പറയായിരിക്കുന്നു, മിഠായികളെയൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ അഭിരാമി, മിഠായി അല്ലേ. അപ്പൊ കോഫി ബൈറ്റിനാണ് നമ്മൾ അവാർഡ് കൊടുക്കണേ അല്ലേ ദിവ്യേച്ചി. എന്തായാലും സന്തോഷം. ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
7: അവർക്ക് തന്നെ ഇരിക്കട്ടെ.
3: അവര് രണ്ടുപേർക്കും അല്ലേ?
7: രമേഷ്.
3: ഓക്കെ,
7: രമേഷ് അവന് കൊടുക്കട്ടെ.
3: ഓക്കെ, രമേഷ് ആണ് കഷ്ടപ്പെട്ട് കോഫി ബൈറ്റ് ഒക്കെ വാങ്ങി വരണോ. അപ്പൊ രമേഷ്
7: തോന്നും, പക്ഷെ അഭിരാമി വിജയിച്ചില്ല, അതാണ് സങ്കടം എനിക്ക്.
3: ഓക്കെ, രമേഷിന് ഇത്രയും വിഷമം ഉണ്ടാവില്ല. ദിവ്യേച്ചിക്ക് ആ കോഫി ബൈറ്റ്
7: അവൻ പണ്ട് കെട്ടിയിട്ടില്ല, പക്ഷെ അവള് വേറെ ഒരാളെ കെട്ടിപ്പോയി. നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു.
3: ഓക്കെ, അപ്പൊ എന്തായാലും ദിവ്യേച്ചിക്ക് അങ്ങനെ കോഫി ബൈറ്റ് കൊണ്ടുവന്ന് തന്ന രമേശിന് ഇന്നത്തെ ദിവസം മുഴുവൻ ഹാപ്പിനെസ് നമുക്ക് വിഷയാം. ചേച്ചിക്കും സൂപ്പർ ഡേ ആവട്ടെ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ദിവ്യേച്ചിയാണ്. എന്തെല്ലാം കഥകളാണല്ലേ, ചില മിഠായികൾക്ക് പിന്നിൽ ഇങ്ങനെ കുറെ കഥകൾ പറയാനുണ്ടാവും. അപ്പോ അങ്ങനെ ഒരു കഥയാണ് ദിവ്യേച്ചിയും പറഞ്ഞത്, ഒരു കോഫി ബൈറ്റ്, ഒരു കോഫി ബൈറ്റ് ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് സ്റ്റോറി എഴുതാം ഒരു കഥയ്ക്ക്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി.
3: ഇതാരാ സംസാരിക്കണേ?
8: ഖദീജയാണ്, അത്തിക്കോടുന്ന്.
3: ഖദീജ, കൊറേ ആയല്ലോ സംസാരിച്ചിട്ടില്ലേ. കൊറേ ആയി. റേഡിയോ കേക്കുന്നുണ്ടോ, പാട്ടൊക്കെ കേക്കുന്നുണ്ടോ? ഓക്കെ, സന്തോഷം. അപ്പൊ എന്താണ് ഇന്നിപ്പോ, എന്താ ഖദീജയുടെ പരിപാടി? ഇന്നിപ്പോ ഒരു ഫ്രീ ഡേ ആണോ അതോ നമുക്ക് വർക്ക് ഉണ്ടോ, എന്താണ്?
8: വർക്കൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുക, വാർത്തകൾ കേൾക്കുക.
3: അതാണ് അല്ലേ. അപ്പോ ഖദീജയുടെ പാട്ട് കേട്ടിട്ട് കുറച്ച് നാളായി, ഇന്നിപ്പോ എനിക്കൊരു പാട്ട് പാടി തരാമോ?
8: ഓ, പാട്ട് പാടി തരാമോ?
3: ഓക്കെ, അടിപൊളി. എന്നാ പിന്നെ ആദ്യം പാട്ട് കേട്ടിട്ട് നമുക്ക് ചോക്ലേറ്റിലേക്ക് പോവാം.

0: ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച് ഖദീജ, അടിപൊളിയായിട്ട് എപ്പോഴും പാടുന്ന പോലെ സൂപ്പറായിട്ട് പാടി. അപ്പൊ ഇന്നുണ്ടല്ലോ വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അപ്പൊ ഞാനിങ്ങനെ എല്ലാരോടും ചോദിക്കായിരുന്നു, ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിന്റെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിട്ട് പറയായിരുന്നു. അപ്പൊ ഖദീജ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റിനാ കൊടുക്കുക? ഇഷ്ടമാണ് അല്ലേ? കോഫി ബൈറ്റ് ഇഷ്ടമല്ല, മിൽക്കി ബാർ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ഇതിപ്പോ ഒരു അവസാന
1: ടേസ്റ്റ് വരുന്നില്ല കോഫി ബൈറ്റില്. കോഫി ഒരു കോഫി ബൈറ്റ് കൊണ്ടൊരു മുട്ടായിട്ടുണ്ട്,
0: ഇപ്പോഴുമുണ്ട്,
1: പക്ഷെ അത് ടേസ്റ്റ് അത്ര പോരാ.
0: അതെ അതെ, ഞാനും ആ ഒരു അഭിപ്രായത്തിലാണ്.
1: അത് കഴിച്ചിട്ട് ഒരു ഇതില്ല.
0: ഇന്നിപ്പൊ എനിക്ക് വേണ്ടിട്ട് പറ്റി കഴിഞ്ഞാ കഴിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ രണ്ട് മിഠായികൾ പറഞ്ഞില്ലേ, ഫൈവ് സ്റ്റാർ ആൻഡ് മിൽക്കി ബാർ, രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? ഫൈവ് സ്റ്റാർ ആണോ? ഫൈവ് സ്റ്റാർ തന്നെ. അപ്പൊ ഇന്ന് ഖദീജ കുട്ടി ഒരു ഫൈവ് സ്റ്റാർ കഴിക്കണം, എന്റെ ആഗ്രഹമാണത്, ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ട, ആർക്കാ പറയൂ?
1: ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും. ഓക്കെ ഓക്കെ ഓക്കെ ഖദീജ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. നമ്മളെ വിളിച്ചത് ഖദീജയാണ്, നല്ല രസമായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടിത്തന്നു. സമയം നോക്കുകയാണെങ്കിൽ 8:36 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമാണ് സമയം നോക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ഹോം, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇത് അഹല്യ വിഷസിന്റെ ടൈമാണ്, ആൻഡ് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, സമയം നോക്കുകയാണെങ്കിൽ 8:42 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്.

0: ഞാൻ അഭിരാമി. അപ്പൊ എനിക്കൊപ്പം നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ചോക്ലേറ്റ് വർത്തമാനങ്ങളൊക്കെ പറയാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഹലോ, കേൾക്കുന്നില്ല. ആളവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും റേഞ്ചിന്റെ വിഷയമാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. എനിവേ, നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തിലകൻ ചേട്ടനാണ്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. അടുത്തൊരു കോളറിലേക്ക് കൂടെ പോയിട്ട് നമുക്ക് മറ്റ് മെസ്സേജസിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കോള് വീണ്ടും ഡ്രോപ്പ് ആയിരിക്കുകയാണ്. സാരയില്ല, എന്തായാലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ പറഞ്ഞ പോലെ കുറച്ചുറക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനിവിടെ ഹൈ വോളിയം വെച്ചിട്ടും എനിക്ക് ചിലപ്പോൾ ചില കോൾസ് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ. എൻ്റെ തന്നെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് നമുക്ക് സംസാരിക്കാം, ഫോണിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആസ് എ ലിസണർ എന്ന രീതിയിൽ നല്ലൊരു കോളിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം നമുക്ക്. ഹലോ, ഇതാരാണ്? ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം. നല്ലൊരു മധുരമുള്ള സുപ്രഭാതം നേരുന്നു.
0: പിന്നല്ല, അങ്ങനെ ആവണ്ട, എല്ലാ സുപ്രഭാതങ്ങളും മധുരമുള്ളതായിരിക്കണം.
1: അതെ അതെ, എവ്രിഡേ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ.
0: എവ്രിഡേ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എവ്രിഡേ ഷുഡ് ബി സ്വീറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ ജഗൻ ചേട്ടാ, ഏറ്റവും കൂടുതൽ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിന് നമ്മൾ ഇതാ ഒരു അവാർഡ് കൊടുക്കുകയാണ്. ബിക്കോസ് ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്, അതുകൊണ്ട് മാത്രം. ഓക്കെ
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് കുട്ടിക്കാലത്തൊക്കെ കഴിച്ചത് കൂടുതലായിട്ട് ഈ മാംഗോയുടെ ഒരു ഫ്രൂട്ടിയുടെ ഒരു ചോക്ലേറ്റ് വന്നിരുന്നു, ഒരു യെല്ലോ കവറില്. നല്ല രസമുള്ള
0: മാംഗോ ബൈറ്റ് എന്നാണോ ആ ചോക്ലേറ്റിന്റെ പേര്?
1: അതെ, ശരിക്കും നമ്മൾ ഈ മാമ്പഴം കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും.
0: ചില മാംഗോ ബൈറ്റിന് പച്ച മാങ്ങ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും അല്ലേ?
1: അല്ല, പച്ചയല്ല, അത് രണ്ട് ഫ്ലേവറിൽ വരുന്നുണ്ട്. അത് പഴുത്തതും പച്ചയും രണ്ട് ഫ്ലേവറിലുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ പഴുത്തതാണ്,
1: പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, വെറുതെ ചോക്ലേറ്റ് കഴിക്കാന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ.
0: ഇത് ഈ ചോക്ലേറ്റ് എപ്പോഴാണ് ശരിക്കും ജഗൻ ചേട്ടൻ കഴിക്കുക? നമുക്കിങ്ങനെ കിട്ടുമ്പോ കഴിക്കുന്നതാണോ? അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കടയിലൊക്കെ
1: ചോക്ലേറ്റ് അത്ര വലിയൊരു താല്പര്യം ഇല്ല, എന്നാൽ എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കഴിക്കും.
0: ഓക്കെ, കാണാൻ കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ കഴിച്ചേനെ അല്ലേ?
1: ഒന്ന് കഴിച്ചേനെ, കഴിച്ചേനെ.
0: ഓക്കെ ഓക്കെ.
1: കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുമ്പോ അങ്ങനത്തെ ചോക്ലേറ്റിനോട് കുറച്ച് ഇഷ്ടം കൂടുതലേ.
0: അടിപൊളി. അപ്പൊ ഇഷ്ടമില്ലാത്ത ചോക്ലേറ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ, അതോ എല്ലാം നമുക്ക് ഇഷ്ടമാണ്?
1: എല്ലാം കഴിക്കും കഴിക്കും. അന്നത്തെ എല്ലാം ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളും ആ ഒരു ട്രെൻഡ് ഇപ്പൊ ഇല്ല മൊത്തത്തില്.
0: പല ഫ്ലേവേഴ്സ് ആണ്, നമുക്ക് കുറെ മെമ്മറീസ് തരുന്ന ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ അതില് മാംഗോ ബൈറ്റ് ആണ് മനസ്സിലേക്ക് വന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ ജഗൻ ചേട്ടാ, ഇന്ന് ഇന്നത്തെ ദിവസം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ദിവസം ആവട്ടെ, ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
1: ഇന്നത്തെ വിഷസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആർജിലുള്ള എല്ലാ ചങ്സുകൾക്കും നല്ലൊരു ഡേ ആവട്ടെ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്, ഫ്രം മലപ്പുറം. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം, എല്ലാ ചോക്ലേറ്റും ഇഷ്ടമാണ്, പക്ഷെ പഴുത്ത മാങ്ങയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റ് അതായിരുന്നു, അതാണ് ഇങ്ങനെ മനസ്സൊന്നും മായാതെ നിക്കണേന്നാണ് പറഞ്ഞത്. ആ ചോക്ലേറ്റിനാണ് അവാർഡ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, കോള് വീണ്ടും ഡ്രോപ്പ് ആയിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അടുത്തൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്ന് ചോക്ലേറ്റ് ആണോ വിഷയം എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് രാമചന്ദ്രൻ ഫ്രം പാലക്കാട്. ഓക്കെ, അപ്പോൾ അതെ, ചോക്ലേറ്റ് ആണ് വിഷയം. ബിക്കോസ് ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്, വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റുകളെ കുറിച്ച് സംസാരിക്കണേ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യ ചെർപ്പളശ്ശേരിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അഭിരാമി, എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഡയറി മിൽക്ക്, മഞ്ച് എന്നിവയാണ്. പഴയ ടേസ്റ്റ് ഇല്ലാത്ത മിഠായി കോഫി ബൈറ്റ് ആണ്. തേൻ മിഠായി, കടല മിഠായി, ഇലന്തിപ്പുളി, എലന്തിപ്പൊടി എന്നിവ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇതിനൊന്നും പണ്ടത്തെ ടേസ്റ്റ് ഇല്ല. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ചോക്ലേറ്റ് ഡേ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യ. ഓക്കെ, സൗമ്യ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യണു. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ഓർമ്മകളാണ് നാം ഒരാളെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് രാജപ്പൻ പാലപ്ര. ഓക്കെ ഓക്കെ, നല്ലൊരു മെസ്സേജ്. രാജപ്പൻ ചേട്ടനും ഒരു കിഡിലൻ ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ് തിലകൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. തിരിച്ചും സുപ്രഭാതം. അടുത്ത മെസ്സേജ് ഗുരുവായൂരപ്പൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ആണ്. ഹാപ്പി ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്, ഒരു പിക്ചർ മെസ്സേജ് ആണ്. ഗുരുവായൂരപ്പൻ ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതാ വീണ്ടും ആ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഇല്ല കോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പുറത്തെ ആളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇങ്ങോട്ട് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഗോപിനാഥൻ ചേട്ടനാണ്. ചേട്ടാ സുഖാണോ? ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. ഹാപ്പി ചോക്ലേറ്റ് ഡേ കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടാ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള മിഠായിക്ക് ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ ഏത് മിഠായിയാണ് ചൂസ് ചെയ്യുന്നത്? പാരീസ് മിഠായി. പാരീസ് മിഠായി എന്ന് ആ മിഠായിയുടെ പേരാണോ? ഓക്കെ, ആഹാ, അത് എന്താണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്താണ്? ഇപ്പൊ ഇല്ല ഈ പാരീസ് മിഠായി ഇല്ല അല്ലേ? ഓക്കെ, നമ്മള് കണ്ടുപിടിച്ച് തേടി പിടിച്ച് അവാർഡ് കൊടുക്കേണ്ടി വരും അല്ലേ ഗോപിനാഥ് ചേട്ടാ? ഓക്കെ, എന്തോ കട്ടായി പോകുന്നുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ അവിടെ? ചെറിയ വിഷയമുണ്ടോ? ചെറിയതായിട്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. എന്തായാലും ഗോപിനാഥൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചിരുന്നത്. കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പറയുന്നതൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഇനി മിഠായിയുടെ കാര്യം പറഞ്ഞു. ആ ഒരു പാരീസ് മിഠായി, ആ മിഠായിയാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള മിഠായി ആ ഒരു മിഠായിയാണെന്നാ പറഞ്ഞത്. എനിവേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ
3: ഹലോ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ശക്കീല ചേച്ചി. അടിപൊളി ഒരു ദിവസം ആവട്ടെ കേട്ടോ. ഇന്നൊരു സ്വീറ്റ് ഡേ ഞാൻ വിഷയാണ് ആദ്യം തന്നെ.
3: അതെ അതെ, രാവിലെ തന്നെ പിന്നെ ചോക്ലേറ്റിന് പറഞ്ഞ് കുളിപ്പിച്ച അഭിരാമിക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് ഡേ ആവട്ടെ.
0: ഓക്കെ, അപ്പോ പറയൂ ശക്കീല ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള മിഠായിക്കാണ് ഇന്ന് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ആൻഡ് ശക്കീല ചേച്ചി കഴിച്ചിട്ടുള്ള മിഠായി ഏതാണ്?
3: ഞാന് എനിക്കിപ്പോ കുഞ്ഞുനാളിലെ ചോക്ലേറ്റിന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ഉള്ളതും. അത് കൂടുതല് കുട്ടികളായിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ ഇത് കഴിക്കുക. ഒരു ചോപ്പും കടലാസിൽ, ഇപ്പൊ തന്നെ പാരീസ് ചോക്ലേറ്റ് ഉണ്ട് പച്ച കടലാസിലും ചോപ്പ് കടലാസിലും.
0: ഓക്കെ,
3: അതാ കഴിക്കുമ്പോ ഇങ്ങനെ പല്ലില് കൂട്ടി പിടിക്കും അത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാ. ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഒന്നും ഇതുവരെ ഏത് മിഠായിക്കും കിട്ടിയിട്ടില്ല.
0: ഓക്കെ, അതിന്റെ രുചി നമ്മളുടെ ഒന്നും പോയിട്ടില്ല അല്ലേ, അതിങ്ങനെ നിക്കാണ്.
3: അതെ അതെ, കൊറേ കാലം അതെ അവാർഡൊക്കെ അതിന് തന്നെയാണ്. പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ മിൽക്കി ബാറും മഞ്ചും കിറ്റ്കാറ്റ് ഒക്കെ പിന്നെ ഇതിന്റെ സ്ഥാനം കയ്യേറിയല്ലോ. പിന്നെ അതൊക്കെ കൊറേ കഴിച്ചിട്ടുണ്ട്.
0: ഓക്കെ,
3: അത് എല്ലാ മിഠായികളും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഇപ്പൊ കഴിക്കാൻ ഒരു പേടിയാണ്.
0: ഇന്നിപ്പോ ഇന്നിപ്പോ ഇങ്ങനെ കേട്ടപ്പോ, അതായത് ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്, കൊറേ പേര് കൊറേ മിഠായികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും മിഠായി കഴിക്കാൻ തോന്നിയോ? കഴിക്കാൻ തോന്നിയോ? ഇന്നിപ്പോ ഏതെങ്കിലും ഒരു മിഠായി കഴിക്കാൻ തോന്നുന്നുണ്ടോ?
3: ആ തോന്നിയത് എനിക്ക് ആ പിന്നെ പാരീസ് മിഠായി തന്നെയാണ്. പക്ഷെ അതിപ്പോ കിട്ടില്ലല്ലോ.
0: അതൊരു വല്ലാത്ത ചതിയായി പോയി, പാരീസ് മിഠായി കഴിക്കണം.
3: സത്യത്തിൽ അതന്നെ അതാണ് കഴിക്കാൻ തോന്നിയത്. ഏതെങ്കിലും ഈ കുഞ്ഞു കടകളില്, ചെറിയ ചായക്കടകൾ പോലുള്ള
0: പെട്ടിക്കടകളിലും ചില കടകളിലാണ് നമ്മളിപ്പോ പണ്ട് കഴിച്ച മിഠായികളും ഒക്കെ കാണുമ്പോ നമ്മളൊരു നൊസ്റ്റാൾജിയിൽ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിക്കും, അതിനുശേഷം നമ്മള്
3: വാങ്ങുള്ളൂ. ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ഇതാണല്ലോ, കുനാഫ ചോക്ലേറ്റ്. കുനാഫയാണ്.
0: ഓക്കെ, അപ്പൊ അങ്ങനെ എത്ര എത്ര മധുരങ്ങളാ നമുക്ക് ചുറ്റും, നമ്മൾ ഓടി നടന്ന് എല്ലാം കഴിക്കണം അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ മധുരം ഉള്ള ഒരു ദിവസം ആയിരിക്കട്ടെ. ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? പറയൂ.
3: വിശ്വസം അഭിരാമിക്കും, റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും.
0: ഓക്കെ, സൂപ്പർ ആയിട്ടുള്ള ഒരു ദിവസം ഞാനും വിഷയം, ഒരു സ്വീറ്റ് ഡേ കൂടെ വിഷയമാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞാൽ 52 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പാട്ടിലേക്ക് കൂടെ പോവാം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. മോഹൻ സിത്താര മ്യൂസിക് ചെയ്ത പാട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ദാസേട്ടൻ, ദാസേട്ടന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇഷ്ടം എന്ന സിനിമ. അതിറങ്ങിയ സമയത്ത് ആ സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. മോഹൻ സിത്താരയുടെ മ്യൂസിക്കിൽ KG യേശുദാസ് പാടിയ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, കോള് ഡ്രോപ്പായി പോവാണ്. എന്തായാലും സാറിയില്ല, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമുക്കിനി നെക്സ്റ്റ് ടൈം, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു സമയമല്ല എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. എന്തായാലും വീണ്ടും ഒരു കോളർ എത്തുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, കോള് ഇതാ ഡ്രോപ്പായി പോയിരിക്കുകയാണ്. സാരില്ല, നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അഷ്റഫ് ഏട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമ്മുടെ സ്വന്തം കഴിവുകളെ സ്വയം മനസ്സിലാക്കി ജീവിക്കുന്നവർ ശ്രദ്ധിക്കുക, എത്ര ബലഹീനതയുണ്ടെങ്കിലും നമ്മുടേതായ കഴിവുകൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയോ അതിനേക്കാൾ മനോഹരമായി ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും, എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഷ്റഫ് ഫ്രം വെസ്റ്റ് കൈപ്പുറം. ഓക്കെ, അഷ്റഫിനും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന വിഷയമാണ്. ഈ മെസ്സേജിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നൊരു ആശംസയാണ് ആ ഒരു മെസ്സേജിൽ അഷ്റഫ് പറഞ്ഞേക്കണേ. അപ്പം അഷ്റഫിനും അതുപോലെ തന്നെ പറ്റട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഈ മെസ്സേജ് സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കൃഷ്ണ അനില. അപ്പോൾ നല്ലൊരു ദിവസം വിഷയമാണ്. അടുത്ത മെസ്സേജ് മുഹമ്മദ് ഇക്കയുടെ മെസ്സേജാണ്, ഫ്രം വടക്കേ വാവനൂർ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. തെറ്റുകൾ മാനുഷികമാണെങ്കിൽ അത് പൊറുക്കാനുള്ള മനസ്സ് ദൈവികമാണ്. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. അപ്പം മുഹമ്മദ് ഇക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലീല ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് അബി. മധുരപ്രിയരോട് എന്ത് ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ വലിയ കഷ്ടമാണ് കേട്ടോ. എനിക്ക് എല്ലാ ചോക്ലേറ്റും ഇഷ്ടമാണ്, എന്നാലും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നവയോട് ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. പണ്ടത്തെ കുഞ്ഞു മിഠായികളുടെ രുചിയൊന്നും ഇപ്പോൾ ഉള്ളവയ്ക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. അതിൽ ചിലതാണ് കോലുമിഠായി, നാരങ്ങ, ഓറഞ്ച് മിഠായി, പാരീസ് മിഠായി തുടങ്ങിയവ. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ചോക്ലേറ്റ് ദിനാശംസകൾ, ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചോക്ലേറ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചറുടെ മെസ്സേജ്. ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ മെലഡി ചോക്ലേറ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പാരീസ് മിഠായിയുടെ പുതിയ പതിപ്പാണ് നടുക്ക് ഓട്ടയുള്ള പോളോ മിഠായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാരീസ് മിഠായി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുറേ പേര് പാരീസ് മിഠായിയെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് സംഗതി, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത മിഠായിയാണ്, അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ ഇത് പോളോ മിഠായിയുടെ ഒരു ചെറിയ പതിപ്പാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാരീസ് മിഠായി ഏതാണെന്നുള്ളത്. അപ്പോൾ ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചത്. ലീല ടീച്ചറിനും ഒരു മധുരത്തിൽ പൊതിഞ്ഞൊരു ഗുഡ് മോർണിംഗ് ഞാൻ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അഭിമോൻ, ഗുഡ് മോർണിംഗ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന മിഠായി എന്ന് പറഞ്ഞിട്ട് കൈവെള്ളയിൽ ജീരക മിഠായി വെച്ചിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് നിശാന്ത് ഫ്രം എറണാകുളം. അപ്പോൾ എല്ലാ അഹല്യ ലിസ്ണേഴ്സിനും വിഷസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിശാന്തിന്, നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് രമ്യ ചേച്ചിയാണ്. രമ്യേച്ചി പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് അഭിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. എനിക്ക് മിഠായിനേക്കാളും ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ ചോക്ലേറ്റും മിഠായികളല്ലേ. അപ്പോൾ എല്ലാ ചോക്ലേറ്റും ഇഷ്ടമാണ്, എന്നാൽ കൂടുതൽ ഇഷ്ടം സ്നിക്കേഴ്സ് ആണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അബിക്ക് ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു എനിക്ക് കിറ്റ്കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രിഡ്ജ് നിറയെ കിറ്റ്കാറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും, ഫ്രിഡ്ജിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കിറ്റ്കാറ്റ് ഇസ് മൈ ഫേവറേറ്റ്. അപ്പോൾ സ്നിക്കേഴ്സ് ആണ് രമീഷയുടെ ഫേവറേറ്റ് എന്നാണ് പറയണേ. അപ്പോൾ ചോക്ലേറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ രമ്യ രാധാകൃഷ്ണ. അപ്പോൾ രമീഷ് ഇന്നൊരു സ്നിക്കേഴ്സ് ഒക്കെ വാങ്ങി കഴിക്കണം, ഇന്നത്തെ ദിവസം സൂപ്പർ ആക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ജഗൻ ഫ്രം മലപ്പുറം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ജഗൻ ചേട്ടനും സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യാം. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ നമുക്ക് പോകാം. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എഴുത്തോലയും കാലിഡോസ്കോപ്പും ഒക്കെ സൂപ്പർ ആവുന്നുണ്ട്, നല്ല ടോപ്പിക്ക്. എൻ്റെ പൊന്ന് അബിക്കുട്ടി, എനിക്ക് എല്ലാ ചോക്ലേറ്റ്സും ഇഷ്ടമാണ്. അബി പറഞ്ഞത് സത്യമാണ്, കോഫി മിഠായിക്ക് പണ്ടത്തെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഷീബ ദിനേശ് ഫ്രം ആലാമരം. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിഷസ് അറിയിച്ചിട്ടുണ്ട്. ചങ്ങാതിക്കൂട്ടത്തിലെ ഫ്രണ്ട്സിന് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ലിഷിക കുട്ടി, ആരാധ്യ കുട്ടി, ഐശ്വര്യ, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന മറ്റെല്ലാ കൂട്ടുകാർക്കും അബിക്കുട്ടിക്കും മധുര ദിനാശംസകൾ. പിന്നെ എൻ്റെ ദിനേട്ടനും മക്കൾക്കും അടിപൊളി ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചി ഇത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു ദിവസം ഷീബ ചേച്ചിക്കും ഫാമിലിക്കും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. സോങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്കറിയാം ഈ മഴയുടെ സമയത്ത് നമ്മൾ മഴയെ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോഴും മഴ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ്, മഴയത്ത് കൊടയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോകാനൊക്കെ സൂപ്പറാണ്. പക്ഷേ ഈ സമയത്താണ് കുറേയധികം പകർച്ചവ്യാധികളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി പോലെയുള്ളവ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചുവപ്പ് കാർഡ് പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ വെക്കാൻ നോക്കണം. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വൃത്തിയുള്ള ആഹാരങ്ങൾ, നല്ല ശുദ്ധമായ ജലം, ഇതൊക്കെ നമ്മൾ കുടിക്കാനായിട്ട് നോക്കണം. ഈ മഴയുള്ള സമയത്ത് നമ്മൾ എന്താ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് മടിക്കുന്ന ഒരു സമയമാണ്. മഴയല്ലേ, നമുക്ക് പുറത്ത് തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് എത്രത്തോളം തണുപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആവും. അപ്പോൾ എല്ലാവരും ശുദ്ധമായ ജലം കുടിച്ച് ആരോഗ്യത്തോടെ വേണം നമ്മൾ ഈ ഒരു മഴക്കാലത്തെ നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ഈ ഒരു പാട്ട് കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. തിരിച്ചെത്തുമ്പോൾ ഇവിടെ ഞാനുണ്ടാകും അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അതാണ് പാട്ട്. കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9:10 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള മെസ്സേജസ് ഒക്കെ വായിക്കാം. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ എന്നെ വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്ത മെസ്സേജ് സുരേഷ് ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് നിലക്കുട്ടി. ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. ഈ ലോകത്ത് സകലമാന ഡേകളും ഉണ്ട്. ലവേഴ്സ് ഡേ, റോസ് ഡേ, ബ്ലാക്ക് ഡേ, വൈറ്റ് ഡേ തുടങ്ങി ഫേസ്ബുക്ക് ഡേ, വാട്സപ്പ് ഡേ, ഇൻസ്റ്റഗ്രാം ഡേ വരെ നമ്മൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നെ പോലെയുള്ള അടുക്കള പണിക്കാരുടെ ദിനവും ഇതിനിടയിൽ ഉണ്ടെന്ന കാര്യം പലരും മറന്നുപോവോ മനഃപൂർവ്വം മറക്കുകയോ താഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഇന്റർനാഷണൽ ഷെഫ് ഡേ. രുചികളുടെ ലോകം സൃഷ്ടിക്കുന്ന ഞങ്ങൾക്കും ഒരു ദിനമുണ്ട്. അത് ഓർക്കാൻ മറക്കല്ലേ. ഈ മൂരാച്ചി വ്യവസ്ഥിതിയെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്ഹിന്ദ്, സുരേഷ് കൃഷ്ണൻകുട്ടി. സുരേഷ് ചേട്ടാ, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇന്റർനാഷണൽ ഷെഫ് ഡേ നമ്മൾ ആരും മറന്നു പോകാത്തൊരു കാര്യമാണ്. നമ്മൾ എല്ലാവരും അത് ഓർമ്മിക്കുകയാണ്. സുരേഷ് ചേട്ടന്റെ ഈ ഒരു വേദനയിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുന്നു. ഇന്റർനാഷണൽ ഷെഫ് ഡേ നമ്മൾ ഇന്നാണോ ആഘോഷിക്കുന്നത്, എന്നാണ് ആഘോഷിക്കുന്നത് എന്ന് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എനിവേ, ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഇന്റർനാഷണൽ ഷെഫ് ഡേ ആചരിക്കുന്നത്, ആഘോഷിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഗൂഗിൾ എനിക്ക് പറഞ്ഞത് അതാണ്. ഒക്ടോബറിലാണ് ഇന്റർനാഷണൽ ഷെഫ് ഡേ. 2026 ഇന്റർനാഷണൽ ഷെഫ് ഡേ ഒക്ടോബർ 20 ആണ്. അന്ന് നമ്മൾ ആഘോഷമാക്കുന്നു, അടിച്ച് പൊളിക്കുന്നു സുരേഷ് ഏട്ടാ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും ആഘോഷിക്കണം, അടിച്ച് പൊളിച്ച് നമ്മൾ ആഘോഷിക്കണം. അതിപ്പോൾ പ്രത്യേകമായിട്ടൊരു ദിവസം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ആഘോഷിക്കാൻ തോന്നുമ്പോഴൊക്കെ നമ്മൾ ആഘോഷിക്കുക. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് കുഞ്ഞിപ്പിക്കയാണ്, ഫ്രം മലപ്പുറം. നമസ്കാരം അഹല്യ, ഇന്നത്തെ ടോപ്പിക് എനിക്ക് അനുകൂല്യമായിരുന്നു. കുറേ വിളിച്ചു പക്ഷേ കിട്ടിയില്ല. ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഡയറി മിൽക്കോ കോഫിയോ അതുമില്ലെങ്കിൽ ഒരു ലഡു കഴിച്ചേ മതിയാകും. മിഠായി കഴിക്കാത്തൊരു ദിവസം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇന്ന് ജൂലൈ 7 30th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പൂക്കരത്തറയിലെ മുരളി, പ്രീന ഇവർക്ക് ഹാർദവമായ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പിക്ക മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മുരളി ചേട്ടൻ ആൻഡ് പ്രീന ചേച്ചി, ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി വിഷസ് കൂടെ അറിയിക്കുന്നു. കുഞ്ഞിപ്പിക്കയ്ക്ക് ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് റിയാദിൽ നിന്ന് മഹേഷ് ചേട്ടനാണ്. ഹായ് അഭിരാമി, സുപ്രഭാതം. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ കൂട്ടുകാർക്കും, ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, മഹേഷ് ചേട്ടനും ഒരു സ്വീറ്റ് ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് പ്രേമമ്മ അയച്ചിട്ടുള്ള മെസ്സേജാണ്. അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എനിക്ക് കിറ്റ്കാറ്റ്, മഞ്ച് ഇതൊക്കെ എനിക്കിഷ്ടമാണ്. നാരങ്ങ മിഠായിയുടെ സ്വാദൊന്നും വേറെ തന്നെയാണ്. എല്ലാ ചോക്ലേറ്റ് പ്രേമികൾക്കും ആശംസകൾ, സ്നേഹത്തോടെ പ്രേമമ്മ. ഓക്കെ, പ്രേമമ്മയ്ക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് അജിത ചേച്ചിയാണ്. നമസ്തേ അബിക്കുട്ടി, എൻ്റെ ഓർമ്മയിൽ രുചി നിറയ്ക്കുന്ന പ്യാരി മിഠായി. ആ രുചി പിന്നീട് ഒരു മിഠായിക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ മിൽക്കി ബാർ, കിറ്റ്കാറ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കും. ചോക്ലേറ്റ് പോലൊരു ദിവസം എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. നൊസ്റ്റാൾജി ആയി മാറിയ പാരീസ് മിഠായി ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പാരീസ് മിഠായി അല്ലേ? നേരത്തെ ഒരു ന്യൂട്രീൻ മിഠായി എന്ന് പറഞ്ഞിട്ടൊരു മിഠായിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇതാണ് ആ ന്യൂട്രീൻ മിഠായി എന്നാണ്. എന്തായാലും ഇത് പാരീസ് മിഠായിയാണ്. പാരീസ് മിഠായി ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാരീസ് മിഠായി ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അജിത ചേച്ചി എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പേരില്ലാത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനിവേ, ഒരു ഗുഡ് മോർണിംഗ് ആണ് അയച്ചേക്കുന്നത്. തിരിച്ചും ഞാൻ നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബന്ധമാണ് സൗഹൃദം. നല്ല സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ ജീവിതത്തിൽ എന്നും തനിച്ചായി പോകും. രമാ രാധാകൃഷ്ണൻ. ശരിയാണല്ലേ? അപ്പോൾ നല്ല സൗഹൃദങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിഷയം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ശാന്തി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. പോർച്ചുഗൽ ഔട്ടായത് അഭിരാമി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. പോർച്ചുഗൽ ഗോളടിച്ച എല്ലാ കളിയും മോൻ എന്നോട് പറയായിരുന്നു. സങ്കടം കൊണ്ടായിരിക്കും അവൻ അത് എന്നോട് പറയാതിരുന്നത്. ഞാൻ കിറ്റ്കാറ്റിന്റെ, മഞ്ചിന്റെ ഒക്കെ ഫാനാണ്. പക്ഷെ അവാർഡ് കിറ്റ്കാറ്റിന് കൊടുക്കാം. ഇഷ്ടമല്ലാത്തത് ജെല്ലി മിഠായി, പിന്നെ ക്യാൻഡി ഇതൊന്നും ഇഷ്ടമല്ല. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഒരു ചോക്ലേറ്റ് ഡേ ആശംസിക്കുന്നു. പോർച്ചുഗൽ ശരിയാണ്, ഞാനൊരു മെസ്സി ഫാനാണെങ്കിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇങ്ങനെ ഔട്ടായി, അതായത് ഗോളൊന്നും അടിക്കാൻ പറ്റാതെ, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് കൂടിയാണ്. ഇതൊക്കെ അറിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളില്
ഒരു എന്താ പറയുക, നമ്മൾ ഈ ഫുട്ബോൾ സ്നേഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ നമുക്ക് വലിയ രീതിയിൽ അറിയില്ലായിരിക്കും. പക്ഷെ എന്നാലും അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, സ്റ്റേഡിയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ, ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു സങ്കടം എനിക്കും ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേയധികം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാനൊരു മെസ്സി ഫാനാണ്, പക്ഷെ എന്നാലും എനിക്ക് ഈ മനുഷ്യനെ ഇങ്ങനെ കാണാൻ പറ്റില്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ ഇങ്ങനെ കാണാൻ പറ്റില്ല. അയാളുടെ അവസാനത്തെ വേൾഡ് കപ്പ് കൂടിയാണ്. പക്ഷേ ചില ആളുകളുടെ ലെഗസി അത് കണ്ടിന്യൂ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വർക്ക്സ് എല്ലാം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഇതിലൊക്കെ അപേക്ഷിച്ച് ഫുട്ബോളൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കിയാലും ഒരു കിഡില് നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. എത്ര കാര്യങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചെയ്യുന്നതെന്ന് ചെറിയ രീതിയിൽ നമ്മളൊന്ന് പിന്നെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റൊണാൾഡോ ഫുട്ബോൾ കളിക്കാരനല്ലാതെ മറ്റെന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് അതുകൊണ്ടുകൂടി അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ പോർച്ചുഗൽ ഔട്ടായത് എനിക്ക് തോന്നുന്നു ശാന്തിശേഷിയുടെ മോന് വിഷമമായിട്ടായിരിക്കും ചിലപ്പോൾ പറയാതിരുന്നത്. ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. എനിവേ സാരില്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ നമുക്ക് എടുക്കാം. ഗെയിം ഇസ് ഗെയിം അല്ലേ. ചിലപ്പോൾ നമ്മൾ ജയിക്കും, ചിലപ്പോൾ നമ്മൾ തോക്കും, പക്ഷേ അതൊന്നും സാരമില്ല. എന്തായാലും ശാന്തിശേഷി നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ശുഭദിനം അബി, പാട്ടുകളൊക്കെ പൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ലോക ചോക്ലേറ്റ് ഡേ വിഷസ്. ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് 5-star ഇഷ്ടം. ചെറുതിൽ തേൻ നിലാവ് എന്ന മിഠായി ആയിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞത്. തേൻ നിലാവ് എന്ന് പറഞ്ഞിട്ടൊരു മിഠായി ഉണ്ട്, അത് എന്ത് മിഠായിയാണ് എനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇനിയിപ്പോൾ അറിയാവുന്ന മിഠായി ആണെങ്കിലും അതിൻ്റെ പേര് തേൻ നിലാവ് എന്നാണോ എന്ന് എനിക്കറിയില്ല. എനിവേ കവിത ചേച്ചി, നല്ലൊരു ദിവസം ആവട്ടെ ചേച്ചിക്കൊന്ന് വിഷയമാണ്. അപ്പോൾ ഇന്ന് കുറേയധികം മിഠായി വർത്തമാനങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒപ്പം ഈ ഇപ്പോൾ മഴക്കാലമാണ്, അതുപോലെ പകർച്ചവ്യാധികളുടെ കാലമാണ്. അപ്പോൾ ചുവപ്പ് കാർഡ് പോലെയുള്ള പദ്ധതികളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാം സർക്കാരിനും അതുപോലെ ആരോഗ്യവകുപ്പിനുമൊക്കെ. പക്ഷേ നമ്മൾ കൂടെ എന്താ പറയുക, നമ്മുടെ കൂടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതികളും കാര്യങ്ങളൊക്കെ വിജയിക്കുള്ളൂ. ഓരോരുത്തരും വിചാരിക്കണം നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാണോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടോ, പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ടോ. അതൊക്കെ നമ്മൾ നമ്മുടെ കൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇതുപോലെയുള്ള വലിയ പദ്ധതികൾ വിജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഒരു July 7 എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സെല്ലുലോയിഡ്.
5: ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സലലാടിലേക്ക്. സിനിമാ വിശേഷവുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു നാട് വളരെ നല്ല നാടാണ്, കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാത്ത, ക്രൈം ഒന്നും നടക്കാത്ത, വളരെ ശാന്ത സുന്ദരമായ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, കേൾക്കാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതും നമുക്ക് തോന്നുന്ന ഇത്തരം ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അല്ലേ. അതെ, അപ്പോൾ ഇന്നത്തെ സിനിമ ദൃഢം ഒരു സാധാരണ പോലീസ് സ്റ്റോറി ഒന്നും അല്ല കേട്ടോ ഇത്. അതായത് ഒരു പുതിയ SIയുടെ ആദ്യ പോസ്റ്റിംഗ്, അതിനൊപ്പം അയാൾക്ക് കിട്ടുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൊലപാതക അന്വേഷണം, അതിലൂടെ മനുഷ്യബന്ധങ്ങളെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു ത്രില്ലർ. കഥയുടെ കേന്ദ്ര കഥാപാത്രം ആരാണ് നോക്കുകയാണെങ്കിൽ, പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി എത്തുന്ന സബ് ഇൻസ്പെക്ടർ വിജയ്. പോലീസ് യൂണിഫോം വെറും ജോലിയല്ലാതെ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു യുവ ഓഫീസറാണ് നമ്മുടെ വിജയ് കേട്ടോ. അങ്ങനെ തന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ വിജയ് ആ ഒരു ഗ്രാമത്തിലേക്ക്, ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവന്റെ പ്രതീക്ഷകളും അവന്റെ എക്സ്പെക്ടേഷനൊക്കെ വളരെ സിമ്പിളായിരുന്നു. അതായത് കുറച്ച് പരാതികൾ മാത്രമുള്ള, അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, നല്ലൊരു ക്വൈറ്റ് ആയിട്ടുള്ള, സാധാരണക്കാർ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം അല്ലേ. അപ്പോൾ സാധാരണമായ കേസുകളും അങ്ങനെ മൊത്തത്തിൽ ശാന്തമായിരിക്കും തന്റെ കരിയർ, അല്ലെങ്കിൽ ആ ഒരു കരിയറിന്റെ തുടക്കം വളരെ കൂളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വിജയ് ആ ഒരു സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കാരണം എന്താ, ആ ഒരു ഗ്രാമം എല്ലാവരുടെയും കാഴ്ചയിൽ കുറ്റകൃത്യങ്ങൾ തീരെ നടക്കാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തുന്ന വിജയ് തന്റെ സഹപ്രവർത്തകരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. വളരെ പരിചയ സമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് കേട്ടോ, അതായത് വർഷങ്ങളുടെ സർവീസും അനുഭവങ്ങളും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവരും പുതിയ SIയെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത്, നല്ല സൗഹൃദത്തോടുകൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലാന്നും വിജയിക്കും തോന്നാൻ തുടങ്ങാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ജീവിതം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ചിലപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണം നൽകാറുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തല്ലേ, നമ്മൾ ഏറ്റവും സുരക്ഷിതരാണെന്ന് കരുതുന്ന സമയത്താണ് നമുക്ക് പല പ്രശ്നങ്ങളും വരാറ് അല്ലേ. അങ്ങനെ ഒരു ദിവസം ആ ഒരു ഗ്രാമത്തിലെ ഒരു സ്വകാര്യ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യന്റെ ശവശരീരം കണ്ടെത്താണ്. ഒരു അസ്ഥികൂടം, ആരുടേതാണെന്ന് അറിയില്ല, എങ്ങനെ അവിടെ എത്തിയെന്നറിയില്ല. പക്ഷേ ഈ ഒരു മരണ വാർത്ത അവിടെ മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ്, ആ ഒരു മുഴുവൻ ഗ്രാമത്തെ ഞെട്ടിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശാന്തമായിരുന്ന ഗ്രാമത്തിൽ ഭയം പടരാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇനി എല്ലാവരുടെയും കണ്ണതി ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. കാരണം ഇത്രയും നാളിനിടയിൽ ആദ്യമായി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കൊലപാതകമാണ്. ഈ ഒരു കേസ് എത്രയും വേഗം തെളിയിക്കണമെന്ന സമ്മർദ്ദം അങ്ങനെ വിജയുടെ മേൽ വരാനായിട്ട് തുടങ്ങുകയാണ്. അതെ, അവിടെ നിന്ന് ആ ഒരു അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യമായി ഇതൊരു സാധാരണ കൊലപാതക കേസായിട്ട് തോന്നും, പക്ഷേ ഓരോ തെളിവും പരിശോധിക്കുമ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങുകയാണ്. മരിച്ചത് ആരാണെന്നറിയില്ല, എങ്ങനെയാണ് മരിച്ചതെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്നറിയില്ല. ആരെങ്കിലും മനഃപൂർവ്വം തെളിവുകൾ മറച്ചു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഉത്തരമില്ലായിരുന്നു. അങ്ങനെ ഈ നാട്ടിലെ ഓരോരുത്തരുടെ മൊഴിയും സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ചെറിയ സൂചനകളും ഒന്നും പരസ്പര പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെ വിജയ്ക്ക് അവസാന ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഈ കേസ് തെളിയിക്കാനായിട്ട് ഫോറൻസിക് റിപ്പോർട്ടുകൾ മാത്രം പോരാ, മനുഷ്യരുടെ മുഖമൂടികൾക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സത്യം അതെന്താണെന്ന് കണ്ടെത്തണം. കാരണം എന്താ, പുറമേ ശാന്തമായി തോന്നുന്ന ഓരോരുത്തർക്കും പറയാത്ത ഒരുപാട് ഒളിച്ചു വെക്കുന്ന കഥകളുണ്ടാവും അല്ലേ. ആ കഥകളാണ് ഈ അന്വേഷണത്തിന്റെ യഥാർത്ഥ താക്കോൽ. ഒരു ശവശരീരം, ഒരു പുതിയ SI, നിശബ്ദതയിൽ മുങ്ങിയ ഒരു ഗ്രാമം. പക്ഷേ ഈ കേസിന്റെ പിന്നിലെ സത്യം വിജയ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. ആ അന്വേഷണത്തിന്റെ അടുത്ത അധ്യായവുമായി നമുക്ക് കേൾക്കാം സെല്ലുലോയിഡ് ലാസ്റ്റ് ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4. കേട്ട്

0: celluloid.
1: Once again, welcome back to Celluloid. Celluloidുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഒരു ദുരൂഹ കണ്ടെത്തലാണല്ലേ. ഒരു ശാന്തഗ്രാമത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണ് മാറ്റിമറിഞ്ഞത്, ആ ഒരു കാര്യമായിരുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു കേട്ടോ. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഗ്രാമത്തെ വീണ്ടും നടക്കുന്ന മറ്റൊരു സംഭവം, ഒരു ബാങ്ക് റോബറി. ആദ്യ കാഴ്ചയിൽ ഇത് തികച്ചും വേറിട്ടൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരു സംശയം ഉയരാണ്. ഈ രണ്ട് കേസുകളും പരസ്പരം ബന്ധമില്ലാത്തതാണോ, അതോ കാണാത്ത നമ്മൾ അന്വേഷണത്തിൽ പെടാത്ത ഒരു നൂൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ അന്വേഷണം കൂടുതലായിട്ട് ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോ ചെറിയ വിവരത്തിനും പ്രാധാന്യം വർദ്ധിക്കാൻ തുടങ്ങാണ്. ചിലരുടെ പെരുമാറ്റം മാറുന്നു, ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. അതോടെ ഓരോരുത്തരുടെയും പുതിയ കാഴ്ചപ്പാടിൽ പരിശോധിക്കേണ്ട സാഹചര്യങ്ങൾ വരെ വരാണ്. ഇവിടെയാണ് ദൃഢം ഒരു സാധാരണ ക്രൈം ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. അതായത് വേഗത്തിലുള്ള ആക്ഷനേക്കാൾ യുക്തിപരമായ അന്വേഷണത്തിനാണ് ഈ ഒരു സിനിമ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. ഒരു കേസ് പരിഹരിക്കാനായിട്ട് തെളിവുകൾ മാത്രം പോരാലേ, അതായത് ഈ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള നിരീക്ഷണ ശേഷിയും അത്യാവശ്യമാണെന്ന് നമ്മൾ ഈ സിനിമ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് റോബറിയും ആദ്യ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഇനി ഈ ഒരു അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് സിനിമയുടെ അടുത്ത ഭാഗത്തെ കൂടുതലായിട്ട് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ആ അന്വേഷണം എങ്ങോട്ടാണ് ശരിക്കും തിരിയുന്നത്, എന്തിനെ കുറിച്ചായിരിക്കും? കേൾക്കാം സെല്ലലോയിഡ് എന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിതാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ് മച്ചാമാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അങ്ങനെ അന്വേഷണം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. ഒരു അന്വേഷണത്തിന്റെ യഥാർത്ഥ വെല്ലുവിളി കുറ്റവാളിയെ കണ്ടെത്തുന്നതല്ലേ, തെറ്റായ വഴിയിലൂടെ പോകാതെ സത്യത്തിലേക്ക് എത്തുക എന്നതാണല്ലേ. ഈ ദൃഢം ഈ ഒരു ഘട്ടത്തിൽ അതാണ് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് കൊലപാതകവും ബാങ്ക് റോബറിയും അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഇങ്ങനെ മാറുന്ന സമയത്ത് ഓരോ പുതിയ തെളിവും കേസിന്റെ ദിശ മാറ്റാൻ തുടങ്ങുന്നുണ്ട്. ഇതുവരെ വേർതിരിച്ച് കണ്ട സംഭവങ്ങൾക്കിടയിൽ ചില സാമ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽ പെടാണ്. പിന്നീട് അവിടെ സംഭവിക്കുന്നത്, ഒരു കൊലപാതകത്തിന്റെ കഥ അന്വേഷിച്ചു പോയ പോലീസിന് മുന്നിൽ വീണ്ടും കൊലപാതകങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മറ്റു രണ്ട് ബോഡികൾ കൂടി പോലീസിന് കണ്ടെത്തേണ്ടി വരുന്നു. വീണ്ടും ആ ഒരു അന്വേഷണം ഒന്നുകൂടി പിരിമുറുകയാണ്. അങ്ങനെ ഇതുവരെ വേർതിരിച്ചു കണ്ട സംഭവങ്ങൾക്കിടയിൽ ചില സാമ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ ഒരു സിനിമയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകനെ പെട്ടെന്നൊരു ഉത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, പകരം എന്താ, ഓരോ ചെറിയ വിവരവും സ്വയം നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, ആരാണ് സത്യം പറയുന്നത്, ആരാണ് എന്തെങ്കിലും മറച്ചു വെക്കുന്നത്, ആരാണ് വെറും സാഹചര്യങ്ങളുടെ ഇരയായി മാറിയത്, ഈ ചോദ്യങ്ങളാണ് കഥയെ കൂടുതലായിട്ട് ആകർഷകമാക്കുന്നത്. അങ്ങനെ ആ ബാങ്ക് റോബറിയിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അത് സിനിമ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്, അതൊരു സസ്പെൻസ് ആണ്. അങ്ങനെ പ്രധാന കഥാപാത്രത്തിന്റെ അന്വേഷണ രീതിയും ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. കാരണം സാധാരണ പോലീസുകാരിൽ കാണുന്ന ഒരു അഗ്രസീവ്നെസ്സിന് പകരമായിട്ട് ക്ഷമ, നിരീക്ഷണം, യുക്തിപരമായ ചിന്ത, ഇവയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് നമുക്ക് കാണാൻ പറ്റാം. അതുകൊണ്ട് തന്നെ കേസ് വെറും ഒരു കുറ്റാന്വേഷണമല്ല, കൃത്യമായിട്ട് മനുഷ്യബന്ധങ്ങളെയും അതുപോലെ വിശ്വാസത്തെയും പരിശോധിക്കുന്ന ഒരു യാത്ര പോലെ, ഒരു ഒരു നല്ലൊരു ജേർണി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ സിനിമതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രേക്ഷകൻ കാത്തിരിക്കുന്നത് ഒരു ഉത്തരത്തിനല്ലാതെ എല്ലാ സംഭവങ്ങളെയും ബന്ധിപ്പിക്കുന്ന വലിയൊരു ചിത്രത്തിനാണ്. അവിടെ വന്ന ക്രൈം, അതുപോലെ ബാങ്ക് റോബറി, അതിനിടയിൽ ഒളിച്ചിരിക്കുന്ന ചില മുഖങ്ങൾ, ഇതിനെല്ലാം കണക്ട് ചെയ്യിക്കുന്ന ആ ഒരു ലിങ്ക്, യെസ്, ആ വലിയ ചിത്രത്തിന്റെ അർത്ഥവും സിനിമ നൽകുന്ന സന്ദേശവും, യെസ്, അതാണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട്.

0: celluloid.
1: Yes, dear friends, once again, welcome back to Celluloid. ദൃഢം എന്ന മലയാള സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതല്ലേ. ഒരു കൊലപാതക അന്വേഷണം, അതിന് പിന്നാലെ നടന്ന ഒരു ബാങ്ക് റോബറി. ആദ്യ കാഴ്ചയിൽ ഇവ രണ്ടും പരസ്പര ബന്ധമില്ലാത്ത സംഭവങ്ങളായി തോന്നുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI വിജയ് അങ്ങനെ ചിന്തിക്കുന്നില്ല. ഓരോ കേസും പ്രത്യേകം പരിശോധിക്കുന്ന ഒപ്പം ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ നൂൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന് പിന്നിലാണ് അദ്ദേഹത്തിന്റെ ഒരു യാത്ര. അങ്ങനെ അന്വേഷണം ഓരോ ദിവസവും പുതിയ വഴികളിലേക്ക് തിരിയാണ്. ചില തെളിവുകൾ ആദ്യ നിഗമനങ്ങൾ ശരിവെക്കുന്നുണ്ട്, ചിലത് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അതിനാൽ കേസ് ഒരു നേരായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഉത്തരത്തിനും പിന്നാലെ മറ്റൊരു ചോദ്യം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ബാങ്ക് റോബറിയുടെ രീതിയും ആദ്യ കേസിൽ കണ്ടെത്തിയ ചില വിവരങ്ങളും അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ ഓരോ ദിശയിലേക്ക് തിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അത് യാദൃശ്ചികമാണോ അല്ലെങ്കിൽ ആരോ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു വലിയ കളിയുടെ ഭാഗമാണോ? വിജയ് മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സ്റ്റേജാണത്. കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കണോ, അതല്ലെങ്കിൽ തനിക്ക് മുന്നിൽ വന്ന തെളിവുകളെയാണ് വിശ്വസിക്കേണ്ടത്? സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളുടെ യഥാർത്ഥ ബന്ധം എന്താണ്? ഈ ഘട്ടത്തിൽ സിനിമയുടെ ത്രില്ലർ സ്വഭാവം കൂടുതലായിട്ട് ശക്തമായി വരുന്നുണ്ട്. ഓരോ മൊഴിയും സംശയത്തോടെ കേൾക്കപ്പെടുകയാണ്, ഓരോ തെളിവും വീണ്ടും പരിശോധിക്കപ്പെടുകയാണ്. സത്യം കണ്ടെത്താനുള്ള പോലീസിന്റെ ആ ശ്രമമുണ്ടല്ലോ, ആ ശ്രമം കൂടുതലായിട്ട് കടുപ്പമായി വരാണ്. അതിനൊപ്പം തന്നെ പുറമേ സാധാരണക്കാരായി തോന്നുന്ന ചിലരുടെ ജീവിതത്തിലും പറയാത്ത രഹസ്യങ്ങൾ, അതിനൊപ്പം തന്നെ പുറമേ സാധാരണക്കാരായി തന്നോടൊപ്പം നിന്ന ചിലരുടെ ജീവിതത്തിലും പറയാത്ത രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ സിനിമ പതിയെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു മൊമെന്റ്. ഒരു നല്ല അന്വേഷണത്തിന്റെ പ്രത്യേകത വലിയ തെളിവുകൾ കണ്ടെത്തുന്നതിലല്ലാതെ ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാതിരിക്കുന്നതിലാണ്. അതാണ് SI വിജയ് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സൂചനകളെ കൂട്ടിച്ചേർത്ത് കേസിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കൊലപാതകം, ബാങ്ക് റോബറി, ഇവർക്കിടയിൽ ശരിക്കും ഒരു ബന്ധമുണ്ട്, അതോ അന്വേഷണത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ആരും ശ്രമിക്കുകയാണ്? ദൃഢമൊരു സാധാരണ ഒരു ആക്ഷൻ സിനിമയുടെ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. പകരം ഓരോ സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, മനുഷ്യരുടെ തീരുമാനങ്ങൾ ഇങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അതാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പ്രേക്ഷകൻ വെറും കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഒരു ആകാംക്ഷയിൽ മാത്രമായിരിക്കില്ല. ഓരോ സംഭവം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഒരു കൗതുകം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അന്വേഷണത്തിന്റെ ചിത്രം കൂടുതലായിട്ട് വ്യക്തമായി തുടങ്ങും. ആദ്യം ബന്ധമില്ലെന്ന് തോന്നിയ സംഭവങ്ങൾ ഓരോന്നോരോന്നായി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു കഥ നമുക്ക് രൂപപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വെറും ഒരു ഫൈറ്റ് സീനും ഒരു ആക്ഷൻ രംഗമായിട്ട് മാത്രം ഒതുങ്ങുന്നുള്ള അന്വേഷണത്തിന്റെ മുഴുവൻ യാത്രയ്ക്ക് അർത്ഥം നൽകുന്ന ഒരു സമാപനമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. സസ്പെൻസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അന്വേഷണ കഥകൾ ആസ്വദിക്കുന്നവർക്ക്, തെളിവുകളും യുക്തിചിന്തയും അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൃഢം തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവമായിരിക്കും കേട്ടോ. ഇന്നത്തെ പരിപാടിയിൽ സിനിമയുടെ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആ സത്യങ്ങൾ നിങ്ങൾ നേരിട്ട് സിനിമയിൽ കണ്ടെത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ത്രില്ലും ഒരു അനുഭവം ഒക്കെ ലഭിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് വിട പറയാൻ പോവാണ്. മറ്റൊരു മികച്ച സിനിമയുമായിട്ട് മറ്റൊരു കഥയുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ കേട്ട് കൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത് വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
6: ഓ മൈ ഗോഡ്, ആ ഒരു ഒറ്റ സിപ്പ്, കണ്ണിനും തലച്ചോറിനും ഒരേ സമയം വെളിച്ചം വീഴുന്നൊരു മാജിക്കാണ് ഈ ചായ അല്ലേ. ചായക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എന്ന് തോന്നും. ഒരു ദിവസം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. എനിക്കിന്ന് ചായയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെയൊക്കെ ജീവനോടെ നിലനിർത്തുന്ന, നമ്മുടെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ആ സിംഗിൾ പീസ്, നമ്മുടെ സ്വന്തം ചായ. ഇപ്പോൾ ഇതൊരു ആഗോള ചർച്ചാ വിഷയമാണ്. കാരണം ഇൻസ്റ്റാമാർട്ട് ഒരു കിടിലൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ചായ കുടിക്കുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ ആണെന്നാ പറയണേ. IT കമ്പനികളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഇടയിലിരുന്ന് ടെൻഷൻ അടിച്ച് അവരിങ്ങനെ ചായ കുടിച്ചു കൂട്ടുകയാണ്. 1st ബാംഗ്ലൂർ, 2nd മുംബൈ, 3rd ഹൈദരാബാദും ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന നഗരങ്ങളുടെ ലിസ്റ്റാണിത്. ഇനിയും കുറച്ച് ചായ വിശേഷങ്ങൾ കാലിഡോസ്കോപ്പിൽ പറയാനുണ്ട്. ഒരു ചായ കുടിച്ചിട്ടാവാം. നല്ല പാട്ടുകളും വരുന്നുണ്ട്. എൻജോയ് ദി സോങ്സ് ആൻഡ് കം ബാക്ക് സൂൺ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്ത്യയിലെ ചായ കുടിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള നഗരം ഒരു പക്ഷേ ബാംഗ്ലൂർ ആയിരിക്കാം, ഹൈദരാബാദ് ഒക്കെ ആയിരിക്കാം. പക്ഷേ ചായ കുടിക്കുന്നവരുടെ എണ്ണം റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന രണ്ട് നഗരങ്ങൾ ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ദാ നമ്മുടെ മൂക്കിന് താഴെയുണ്ട്. ഒന്ന് കൊച്ചി, ഒന്ന് തിരുവനന്തപുരം. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള 130 നഗരങ്ങളുടെ ഒരു പട്ടിക ഒരു കണക്കെടുത്ത സമയത്താണ് മെട്രോ നഗരങ്ങളെയൊക്കെ വെട്ടിച്ച് ഈ കൊച്ചിക്കാരും തിരുവനന്തപുരംകാരും കപ്പും കൊണ്ടുപോയത്. വെറും കപ്പല്ല, ചായക്കപ്പ്. ഇടയ്ക്ക് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവരൊന്ന് പാളി നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പിള്ളേരുടെ ചായ കുടി സ്പീഡിന് മുന്നിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സോ ഇന്ത്യയിൽ ചായ കുടിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയാണ്, തിരുവനന്തപുരമാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കും. പണ്ടൊക്കെ ഈ കട്ടനും പരിപ്പോടയും എന്നതായിരുന്നു നമ്മുടെ ഒരു കോംബോ അല്ലേ. ഇപ്പം ട്രെൻഡ് മാറിയിട്ടുണ്ട്. ജിഞ്ചർ ടീ, ഏലക്ക ടീ, മസാല ടീ, പിന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഗ്രീൻ ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസും വരുന്നുണ്ട്. പ്രണയം തകർന്നാലും പരീക്ഷ തോറ്റാലും ബോസ് ചീത്ത വിളിച്ചാലും ഉണ്ടാവാ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ നഗരങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ ഒന്നാമത് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു സ്ട്രോങ് തീ പോരട്ടെ എന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ആ നേരത്തെ പറഞ്ഞ ചായയല്ലേ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് കുടിച്ച് റെഡിയാകുമ്പോഴേക്കും അടുത്തൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ആർപോ റോ റോ റോ. അതെ, ഇന്ന് കാലിഡോസ്കോപ്പിലൂടെ ഞാൻ ഈ ആർപോ വിളിച്ചത് വെറൊരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനല്ല, എല്ലാ മലയാളികൾക്കും നെഞ്ച് വിരിച്ച് പിടിച്ച് പറയാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര മാസ് കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു കാലിഡോസ്കോപ്പ്. നമ്മുടെ കുട്ടനാടില്ലേ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെയാ? പച്ചപ്പർവ്വതാണ് വിരിച്ച പാടശേഖരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, വള്ളംകളി, പിന്നെ കരിമീൻ പൊള്ളിച്ചതും കൊഞ്ചു ഫ്രൈയും കേട്ടിട്ട് തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ടല്ലേ. കുട്ടനാടിന്റെ പെരുമ ഇനി ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ പോവാണ്. എങ്ങനെയാണ് എത്താൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ആകാം. നമുക്കത് പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് തിരിച്ചെത്താം. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടനാടിന്റെ തനതായ കാർഷിക സാംസ്കാരിക പൈതൃകം ഉണ്ടല്ലോ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ശുപാർശ നൽകാൻ പോവുകയാണ്. മക്കളെ, സംഗതി സത്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അവരൊരു കിടിലൻ സ്റ്റഡി റിപ്പോർട്ട് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാസ് തീരുമാനം. നമുക്കറിയാം, ലോകത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് കുട്ടനാട്ടിലെ കാർഷിക രീതി. സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആ നിലങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. അപ്പൊ ഈ താഴെത്തട്ടിലെ കൃഷി രീതി കാണാൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇനി യുനെസ്കോയുടെ ആ ഗ്ലോബൽ ലിസ്റ്റിൽ കൂടി നമ്മുടെ കുട്ടനാട് ഇടം പിടിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ടൂറിസം വേറെ ലെവലാകും. ലോക ഭൂപടത്തിൽ കുട്ടനാട് തിളങ്ങി നിൽക്കും അല്ലെ. കുട്ടനാട്ടിലെ ആ കായൽക്കാറ്റും കപ്പയും മീൻകറിയും ഒക്കെ അടിച്ച് വള്ളംകളിയും കണ്ട് നിൽക്കുന്ന ആ ഒരു ഫീൽ അതിന് ലോകം മുഴുവൻ വന്ന് അനുഭവിക്കാൻ പോവാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത ആഘോഷിക്കാൻ കുട്ടനാട്ടുകാർ മാത്രമല്ല, എല്ലാ മലയാളികളും റെഡി ആയിക്കോളൂ. ഈ ഒരു പോസിറ്റീവ് വൈബിൽ കുട്ടനാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ പറഞ്ഞു നിർത്തിയത് കുട്ടനാടിന് കിട്ടാൻ പോകുന്ന ആ ഒരു യുനെസ്കോ പദവിയെ കുറിച്ചാണല്ലോ. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, അല്ലാർജേ ഈ പദവി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തിട്ട് നേട്ടമുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. വെറുമൊരു സർട്ടിഫിക്കറ്റ് മാത്രല്ല ഈ ഒരു സംഗതി, കുട്ടനാടിന്റെ മൊത്തത്തിലുള്ള ജാതകം തന്നെ മാറാനായിട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം, കുട്ടനാട് നേരെ ലോക ഭൂപടത്തിന്റെ നടുക്കേക്ക് അങ്ങോട്ട് കയറും. വിദേശ ടൂറിസ്റ്റുകൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഒഴുകും, ഇപ്പോൾ ഒഴുക്കുണ്ട്. അതോടെ നമ്മുടെ അവിടുത്തെ ഹോം സ്റ്റേകളും ഹൗസ് ബോട്ടുകളും എന്തിന് ചായക്കട നടത്തുന്ന ചേട്ടന്മാർക്ക് വരെ നല്ല ബെസ്റ്റ് തൊഴിലവസരങ്ങളും കാശും കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ലോക്കൽ ഇക്കണോമി അങ്ങോട്ട് പച്ചപിടിക്കും. ഇനി ഇതിലും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ കാര്യം പറയുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. കുട്ടനാടിന് ഗ്ലോബൽ പദവി കിട്ടാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാം, അതിനു മുന്നേ ദാ പിടിച്ചോ നല്ല അടിപൊളി പാട്ട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടനാട് എന്ന് പറയുമ്പോഴേക്കേ അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും അവിടെ വരുന്ന ഈ പ്രളയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ മറന്നുപോകരുത്. ഈ പ്രകൃതിക്ഷോഭമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയും നോക്കി കൈനീട്ടി നിൽക്കേണ്ടി വരില്ല. ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് വക സ്പെഷ്യൽ ഫണ്ടും വിദഗ്ധ സഹായമൊക്കെ കുട്ടനാട്ടിലേക്ക് നേരിട്ടെത്തും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ വർഷവും മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ് കുട്ടനാട്ടുകാർ. അപ്പോൾ അവർക്കൊരു ഗുണമാണ്. പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ പദവി കിട്ടുമ്പോൾ ചില കടുപ്പമേറിയ നിയമങ്ങൾ വരും. കുട്ടനാടിന്റെ ഭംഗി നശിപ്പിക്കാനോ കായൽ കയ്യേറി അനധികൃതമായിട്ട് എന്തെങ്കിലും കെട്ടിപ്പോക്കാനോ ഒക്കെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിയമം അങ്ങോട്ട് പോകും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത പരിരക്ഷ അതുണ്ടാവും കുട്ടനാടിന്. ഭൂപ്രകൃതി സംരക്ഷിക്കാൻ യുനെസ്കോ വക വലിയ പദ്ധതികളും പൈസയും വേറെയും വരും. ഇനി കായലിൽ പ്ലാസ്റ്റിക് ഇടാനോ കയ്യേറ്റം നടത്താനോ നോക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളണം. യുനെസ്കോ മുകളിൽ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. കുട്ടനാടിനി വെറും ഒരു നാടല്ല, അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ശുപാർശ യുനെസ്കോ അംഗീകരിക്കട്ടെ. ലോക പൈതൃക പട്ടികയിൽ കാർഷിക സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നമ്മുടെ കുട്ടനാട് ഉൾപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാലിഡോസ്കോപ്പ് ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
7: കേരളക്കരയിൽ മഴക്കാലം കനക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പറമ്പുകളിലെല്ലാം നിറയെ ചക്കകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്നാൽ ചക്കയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും പ്രായോഗികമായെന്ന് വരവില്ല, ശരിയല്ലേ? അങ്ങനെ വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെയും 2 ദിവസത്തിനുള്ളിൽ വിറ്റുപോയില്ല എങ്കിൽ ഈ ചക്കകൾ മുഴുവൻ ചീഞ്ഞ് നാശമായി പോകാനാണ് സാധ്യത. നമ്മുടെ നാട്ടിലെ ഈ ഒരു ഔദ്യോഗിക ഫലം ഇങ്ങനെ പാഴായി പോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാത്തവർ ആരും ഉണ്ടാവില്ല. ഇതിനൊരു മികച്ച പരിഹാരമാണ് ചക്കയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത്. വീട്ടമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഒത്തുചേർന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ 8 തരം ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവയുടെ സംഭരണ കാലാവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുമൽ. അപ്പോൾ കേടുകൂടാതെ ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എങ്ങനെയൊക്കെ മാറ്റാം? അതിൽ ആദ്യത്തേത് ചക്കപ്പൊടിയാണ്, ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ. ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഒന്നാമത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചക്കപ്പൊടി. നന്നായിട്ട് വിളഞ്ഞ എന്നാൽ പഴുക്കാത്ത പച്ച ചക്ക ചുളകൾ കുരുവും ചവരിയും മാറ്റിയെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് അമൃതാണ് ഈ ഒരു ഉൽപ്പന്നം. എടുത്തുവച്ച പച്ച ചുളകൾ ചെറുതായി അരിഞ്ഞ് വെയിലത്തോ അല്ലെങ്കിൽ ഡ്രയറുകളിലോ വെച്ച് ഈർപ്പം പൂർണ്ണമായിട്ട് മാറി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നന്നായി ഉണങ്ങിയ ഈ ചുളകൾ മില്ലിൽ കൊടുത്തോ മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുക്കുന്നതോടെ ഗുണമേന്മയുള്ള ചക്കപ്പൊടി തയ്യാറായി. ചപ്പാത്തി മാവിലോ ദോശമാവിലോ ഇത് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഈർപ്പം ഒട്ടുമേ തട്ടാത്ത എയർ ടൈറ്റ് ഭരണികളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ സീൽ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ചക്കപ്പൊടി 1 വർഷം വരെ യാതൊരു കേടും കൂടാതെ ഇരിക്കും. മഴക്കാലത്ത് ചക്ക പാഴാകാതിരിക്കാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ് കൂടിയാണ് ചക്കപ്പൊടി. അപ്പോൾ ചക്കപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ഇനി ചക്ക വരട്ടിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുരലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ജാക്ക് ഫ്രൂട്ട് ഹൽവ അല്ലെങ്കിൽ ചക്ക വരട്ടിയത്. മലയാളിക്ക് പണ്ടേ സുപരിചിതമായിട്ടുള്ള ഒരു പരമ്പരാഗത വിഭവമാണ് ചക്ക വരട്ടിയത്. നന്നായി പഴുത്ത വരിക്ക ചക്കയോ നല്ല മധുരമുള്ള കൂഴച്ചക്കയോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ചക്കച്ചുളകൾ കുരുവും നാരും മാറ്റി ചെറുതായി അരിഞ്ഞ് വേവിച്ച ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. വലിയൊരു ഉരുളിയിൽ ഈ ചക്ക അരച്ചതും ആവശ്യത്തിന് ശർക്കര പാനിയും ചേർത്ത് കൈവിടാതെ ഇളക്കി കുറുക്കണം. ഇതിലേക്ക് അല്പം നെയ്യും ഏലക്കാ പൊടിയും ചേർത്ത് പാത്രം വിട്ടുപോരുന്ന പാകത്തിൽ വറ്റിച്ചെടുക്കുന്നതോടെ മനോഹരമായ ചക്ക വരട്ടിയത് തയ്യാറാകും. ഇത് നേരിട്ടോ അല്ലെങ്കിൽ അടപരത്താനോ ഒക്കെ ഉപയോഗിക്കാം. നല്ലതുപോലെ വരട്ടി വെള്ളമയം പൂർണ്ണമായും വറ്റിച്ചെടുത്ത ചക്ക വരട്ടിയത് കാറ്റ് കടക്കാത്ത കുപ്പിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിൽ നഭം ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ചക്ക ഉപ്പേരി അഥവാ ചക്ക ചിപ്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ചക്ക ചിപ്സ്. നല്ലതുപോലെ വിളഞ്ഞ പച്ച ചക്ക ചുളകൾ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താണ് ഇത് ഉണ്ടാക്കുന്നത്. മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വിഭവമില്ല. അരിഞ്ഞുവെച്ച ചുളകൾ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. വറവായി വരുന്ന സമയത്ത് അല്പം ഉപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടിയും എണ്ണയിലേക്ക് തളിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കുകയും വേണം. എണ്ണ പൂർണ്ണമായും വാർന്നു പോയ ശേഷം ഇവ പാക്കറ്റുകളിലാക്കാം. വറുത്തെടുത്ത ചക്ക ചിപ്സ് വായു കടക്കാത്ത കവറുകളിലോ ടിന്നുകളിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 3 മാസം വരെ കടിയും മൊരുപ്പും നഷ്ടപ്പെടാതെ കേടുകൂടാതെ ഇരിക്കും. വിപണിയിൽ ഇതിന് എപ്പോഴും ഉയർന്ന വില ലഭിക്കാറുണ്ട്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ചക്കക്കുരു ലഡുവിനെ കുറിച്ചും ബർഫിയെ കുറിച്ചും അറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് ചക്കക്കുരു ലഡുവും ബർഫിയും. ചക്കച്ചുളകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കളയുന്ന ഒന്നാണ് ചക്കക്കുരു. എന്നാൽ പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള ചക്കക്കുരു വെച്ച് മനോഹരമായ ലഡുവും ബർഫിയും ഒക്കെ ഉണ്ടാക്കാം. ചക്കക്കുരുവിന്റെ പുറന്തോട് മാറ്റി നന്നായി വേവിച്ചെടുക്കുകയാണ് ആദ്യപടി. വേവിച്ച ചക്കക്കുരു നന്നായി ഉടച്ചെടുക്കുകയോ മിക്സിയിൽ അരച്ചെടുക്കുകയോ ചെയ്യണം. ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒപ്പം അല്പം തേങ്ങാപ്പീരയും നെയ്യും ചേർത്ത് വഴറ്റി ലഡു രൂപത്തിലോ അല്ലെങ്കിൽ തട്ടിൽ പരത്തി ബർഫി രൂപത്തിലോ മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി സ്നാക്ക് കൂടിയാണ്. ഈ രീതിയിൽ തയ്യാറാക്കുന്ന ചക്കക്കുരു മിഠായികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2 മുതൽ 3 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. സാധാരണ അന്തരീക്ഷത്തിൽ ഇത് 4 മുതൽ 5 ദിവസം വരെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതാണ് ചക്കക്കുരു ലഡു അല്ലെങ്കിൽ ബർഫി. ഇനി ചക്കപ്പഴം വൈൻ, അതിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചക്കപ്പഴത്തിന്റെ മധുരവും സുഗന്ധവും ചോർന്നു പോകാതെ ദീർഘകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു മാർഗമാണ് ചക്ക വൈൻ തയ്യാറാക്കൽ. നല്ലതുപോലെ പഴുത്ത വരിക്ക ചക്ക ചുളകൾ കുരുമാറ്റി ചെറുതായി അരിഞ്ഞ് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഒരു ഭരണിയിൽ ചക്കച്ചുളകൾ, ആവശ്യത്തിന് പഞ്ചസാര, തിളപ്പിച്ചാറ്റിയ വെള്ളം, അല്പം ഈസ്റ്റ്, ഗോതമ്പ് മണി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി തുണി കൊണ്ട് കെട്ടിവെക്കണം. 21 ദിവസത്തോളം ദിവസവും ഇത് ഇളക്കി കൊടുക്കുകയും വേണം. അതിനുശേഷം അരിച്ചെടുത്ത് കുപ്പികളിലാക്കി വെക്കുന്നതോടെ വീര്യമുള്ള ചക്ക വൈൻ തയ്യാറായി. നന്നായി അരിച്ചെടുത്ത് കുപ്പികളിലാക്കി സൂക്ഷിക്കുന്ന ചക്ക വൈൻ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. വൈൻ പഴകും തോറും ഇതിന്റെ രുചിയും ഗുണവും വർദ്ധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? കഴിഞ്ഞിട്ടില്ല, ഇനിയും

പാക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് കവറുകളിലെ വായു പൂർണ്ണമായും നീക്കം ചെയ്ത് സീൽ ചെയ്യണം. വായുവില്ലാത്തതിനാൽ ബാക്ടീരിയകൾ വളരില്ല. ഇങ്ങനെ വാക്വം പാക്ക് ചെയ്ത കവറുകൾ ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ 6 മാസം മുതൽ 8 മാസം വരെ പച്ചച്ചക്കയുടെ ആ തനത് രുചിയോടെ കേടുകൂടാതെ ഇരിക്കും. സീസൺ അല്ലാത്ത സമയത്ത് ചക്കത്തോരനും ചക്കപ്പുഴുക്കും ഉണ്ടാക്കാനായിട്ട് ഇത് ഏറെ സഹായകവുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്. അടുത്തത് ചക്കപ്പഴം പപ്പടമാണ്. എങ്ങനെയാണെന്ന് പറയാം, മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വെൽക്കം ബാക്ക്. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. ഈ പഴുത്ത ചക്ക പാഴാക്കാതെ വീട്ടിൽ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ അടുക്കളയിലെ പുകയത്തോ വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ചക്കപ്പഴം പപ്പടം അഥവാ ചക്കപ്പപ്പടം. നന്നായി പഴുത്ത കൂഴച്ചക്ക ചുളകൾ മിക്സിയിലടിച്ച് പൾപ്പാക്കിയെടുക്കുകയാണ് ഇതിന്റെ ആദ്യത്തെ പടി. ഈ പൾപ്പിലേക്ക് അല്പം ജീരകവും വേണമെങ്കിൽ നേരിയ തോതിൽ പഞ്ചസാരയും ചേർക്കാം. പിന്നീട് ഒരു പായയിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്പം നെയ്യ് പുരട്ടി ഈ പൾപ്പ് കനം കുറച്ച് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കണം. ഒരു വശം ഉണങ്ങുമ്പോൾ അടുത്ത വശം മറച്ചിട്ട് നന്നായിട്ട് വലിച്ചെടുക്കണം. നല്ലതുപോലെ ഉണങ്ങിയ ചക്ക പപ്പടം കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇത് നേരിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് പപ്പടം പോലെ ഉപയോഗിക്കുകയോ ചെയ്യാം. ഇനി ചക്കക്കുരു പൊടിയാണ്, അതിനെക്കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ചക്കക്കുരു പൊടിയാണ്. ചക്കക്കുരു ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാനും അത് പലഹാരങ്ങളിൽ ചേർക്കാനും പറ്റിയ മികച്ചൊരു രീതിയാണ് ചക്കക്കുരു പൊടിയാക്കി മാറ്റുക എന്നത്. ചക്കക്കുരുവിന്റെ പുറത്തെ വെളുത്ത തോട് കളഞ്ഞ് ഉള്ളിലെ തവിട്ട് നിറമുള്ള തൊലിയോടുകൂടി തന്നെ ചെറുതായിട്ട് അരിയണം. ഈ കഷ്ണങ്ങൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം. കഷ്ണങ്ങൾ ഒടിച്ചാൽ പെട്ടെന്ന് ഒടിയുന്ന പാകത്തിന് ഉണങ്ങിയ ശേഷം മില്ലിൽ കൊടുത്ത് പൊടിച്ച് നല്ല നാടൻ ചക്കക്കുരു പൊടി തയ്യാറാക്കാം. സൂപ്പുകളിലും പായസത്തിലും പുട്ടിലുമൊക്കെ ഈ പൊടി ചേർക്കാവുന്നതാണ്. നന്നായി ഉണക്കിപ്പൊടിച്ച ചക്കക്കുരു പൊടി ഈർപ്പം തട്ടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ യാതൊരു കേടും കൂടാതെ ഇരിക്കും. ചക്കക്കുരു മഴയത്ത് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം കൂടിയാണ് ചക്കക്കുരു പൊടിയാക്കുക എന്നത്. അപ്പോൾ വിപണിയിൽ ചക്ക നേരിട്ട് വിൽക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ചക്ക ഒട്ടും പാഴായി പോകില്ല എന്ന് മാത്രമല്ല, വീട്ടിലെ എല്ലാവർക്കും ഇതൊരു മികച്ച വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യാം. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ചക്കകളും ഇത്തരം മൂല്യമേറിയ വിഭവങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ദേ ഞാൻ റെഡിയാണ് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി. വെറുതെ കൂട്ടുകൂടാനല്ല, നല്ല പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പൊ ദേ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമായിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. എന്താലേ, ഒരു മഴ പെയ്ത് തോർന്ന ഫീൽ നിങ്ങൾക്ക് കിട്ടിയു ഗായ്സ്. അതങ്ങനെയാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള, മധുരമായിട്ടുള്ള, ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇത്തിരി എനർജി കൂടുതലായിരിക്കും എന്നാണ് പൊതുവെ നല്ല നല്ല ആൾക്കാർ പറയാറ്. പ്രത്യേകിച്ച് ഞാൻ നല്ല ആളാണല്ലോ. അതെ, അപ്പോൾ ഇന്നത്തെ ചളിയോട് കൂടി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് ആരംഭിക്കാൻ പോവാണ്. സമയം തീ കൃത്യം നോക്കുകയാണെങ്കിൽ എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ സംസാരങ്ങളൊന്നും ഇല്ല അല്ലെ, ഫുള്ള് പാട്ടാണ്. 12 മണി മുതൽ 2 മണി വരെ സമയം നമ്മൾ മനോഹരമായ പാട്ടുകളെല്ലാം കേട്ടിങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുന്ന സമയമാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. ഇവിടെ മൊത്തം പാട്ടാണ്. അതെ, അപ്പൊ ഞാനിങ്ങനെ മധുരം മധുരം എന്നൊരു കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറയട്ടെ. ഇന്ന് ചോക്ലേറ്റ് പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ലോക ചോക്ലേറ്റ് ഡേ ആണല്ലേ. അതായത് ഈ ഒരു ഷുഗർ കട്ടിന്റെ കാലഘട്ടത്തിൽ, ഈ പറയുന്ന ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്, എനിക്ക് വലിയ ചോക്ലേറ്റ്സും മധുരമൊന്നും അധികം ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷേ ചോക്ലേറ്റ്സിന് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കറിയാം. ഇപ്പം ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും മധുരം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സുനിൽ, അഭിരാമി, ഹീര. ഇവർക്കൊക്കെ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്, ഒരു വികാരമാണ്. ആ കൂട്ടത്തിൽ കുറച്ച് പേര് മാത്രമേ, ഇപ്പം ഞാൻ ആൽബിനൊക്കെയാണ് ഇങ്ങനെ മധുരം, ഏയ് മധുരം വേണ്ട എന്ന് പറയാറുള്ളത്. പക്ഷേ ചോക്ലേറ്റിനെ ഇഷ്ടപ്പെടുന്ന, മധുരത്തെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ ദേ എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും വേണ്ടിയിട്ട് ലോക ചോക്ലേറ്റ് ഡേ വിഷസ് ഞാൻ ആദ്യം അങ്ങ് അറിയിക്കുന്നു. അതെ, അപ്പോൾ എന്തായാലും നല്ല മധുരമുള്ള ദിവസമായതുകൊണ്ട് അങ്ങനെ മധുരമുള്ളൊരു പാട്ട് കേൾക്കാം അല്ലേ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി വന്നത് ചോക്ലേറ്റ് സിനിമയാണ്. യെസ്, പണ്ടത്തെ കോളേജ് വൈബേഷ് മൂവി ഉണ്ടല്ലോ, അതായത് ഗേൾസിനൊക്കെ ഒരു പ്രത്യേക തരം റോൾ മോഡലിന് സമ്മാനിച്ചൊരു സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ്, റോമയൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റിലെ പാട്ടിനെ ഇന്ന് ആദ്യമായിട്ട് എന്റെ ചോയ്സ് ആയിട്ട് വെക്കാമെന്ന്. അപ്പൊ എന്തായാലും ആ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. അതിനല്ലല്ലോ ഇവിടെ പ്രസക്തി കൂടുതൽ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണല്ലേ. അപ്പോൾ ദേ ഒട്ടും സമയം കളയേണ്ട, വേഗം വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. നമ്പർ ഇതാണ്, നോട്ട് ചെയ്തു, 8281509000. 82 81 50 90 00. ഇടയ്ക്ക് ഞാൻ നമ്പർ പറഞ്ഞാൽ വിഷമിക്കേണ്ട, നോട്ട് ചെയ്യാൻ പറ്റാത്തവർ ആരും വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും പാട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാ ഐ ഡി AHALYFM90.4 എന്നതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഉഷാർക്ക് മുന്തിരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് അടിപൊളിയാക്കാൻ പോവാണ്. അപ്പോൾ ദേ ഫസ്റ്റ് സോങ് ഇൻസ്റ്റാന്റ് പാട്ട്. Sit back and enjoy.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ചോക്ലേറ്റ് എന്ന മൂവിയിലെ മനോഹരമായ ഒരു ട്രാക്ക് കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലാക്കിലുള്ള ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. എന്താണല്ലോ ആ പാട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ചോക്ലേറ്റ് പോലെയുള്ള ആ ഉരുണ്ട മേനി ചെത്തി ഉപ്പിലിട്ട മാങ്ങയായിട്ട് മാറ്റുന്നൊക്കെ എന്താണത്? ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, ബോഡി ഷേവിംഗ് എന്തൊക്കെ പറയൂലേ. പക്ഷെ വേണ്ട കേട്ടോ, ക്രിയേറ്റിവിറ്റി അല്ലേ പാട്ടല്ലേ, നമ്മൾ അതിനെ അങ്ങനെ കണ്ടാ മതി. എനിവേ, ദി ഇന്നത്തെ ആദ്യത്തെ കോളർ നമുക്ക് എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ, ആരാണെന്ന് നോക്കിയാലോ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആയില്ലേ, സുഖമാണോ?
0: അതെ, ആയിലേക്ക് സുഖമാണല്ലോ. ഇതാരാണ്?
1: ഞാൻ സന്തോഷ്, സന്തോഷ് പ്രിയ ഫ്രം കൊന്നത്തപാളയം.
0: ഓക്കേ, സന്തോഷ് എന്നാ എങ്ങനെയാ, സന്തോഷത്തിലിരിക്കുന്നോ?
1: യെസ്, വെരി ഗുഡ്.
0: വെരി ഗുഡ്, സൂപ്പർ ആയിരിക്കുന്നു. ഓക്കേ, അപ്പൊ സന്തോഷേട്ടാ, പോരട്ടെ. ഇന്ന് ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: ഇന്ന് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയില് നീയേ നീയേ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ഓക്കേ, നീയേ നീയേ എന്ന പാട്ട് വേണം.
1: പിന്നെ ഇത് വന്ന് എന്റെ അമ്മക്ക് ഡെഡിക്കേഷൻ ആണ്, ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാണ്, വിജയലക്ഷ്മി ഷൺമുഖൻ.
0: ഓക്കേ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന
1: പാട്ട്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെച്ചിരും കേട്ടോ. അപ്പൊ വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം, ബർത്ത്ഡേ വിഷസ് പറയണം. പറയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു പാട്ട് വെച്ച് തന്നിരിക്കും പോരെ.
1: ഓക്കേ,
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ദേ നമ്മളെ വിളിച്ചത് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നേ. സൺ ഓഫ് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നീയേ നീയേ എന്ന് തുടങ്ങുന്ന പാട്ട് തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, പ്രസാദ് ആണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് ലവ് ആക്ഷൻ ഡ്രാമ. ഓക്കെ, ലവ് ആക്ഷൻ ഡ്രാമയിലെ പാട്ടാണ് ആലോലം എന്ന് തുടങ്ങുന്ന ഒരു ട്രാക്ക് ഉണ്ട് അതിൽ. ആ ഒരു പാട്ട് കൂടിയാ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായ രണ്ട് ട്രാക്ക് ഒക്കെ കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു കോളറിലേക്ക് പോയാലോ. കുറച്ചല്ല, കുറച്ചധിക സമയമായി ഞാൻ ഇങ്ങനെ പോസ്റ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം ആരാണിത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഇതാരാണ്?
1: ഞാൻ ദേവി നന്ദന, വിക്ടോറിയ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ദേവി നന്ദന വിക്ടോറിയ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കാണോ?
1: എന്താ,
0: ആദ്യമായിട്ട് വിളിക്കാണോ?
1: അല്ല, മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് ഒക്കെ? എങ്ങനെയുണ്ട് അടിപൊളിയാണ്? പാലക്കാട് തന്നെ ഏറ്റവും ഫേമസ് കോളേജ് ആണല്ലേ? പിന്നല്ല, വിക്ടോറിയ കോളേജ് മുതൽ ആ കോട്ടമൈതാനം വരെ ആരെയൊക്കെ ഓടിച്ചിട്ട് തള്ളിയിട്ടുണ്ടോ? വിക്ടോറിയ കോളേജ് മുതലേ കോട്ടമൈതാനം വരെ ആരെങ്കിലും ഓടിച്ചിട്ട് തള്ളിയിട്ടുണ്ടോ? ഇല്ലല്ലേ, നമ്മൾ അങ്ങനൊന്നും ചെയ്യാറില്ല.
1: ഡീസന്റ്
0: ആണ്, പക്ഷെ പണ്ട് അങ്ങനെ ചെയ്ത ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അറിയോ അറിയോ. ഓക്കെ, അവിടെ വിളിക്കുന്നത് ഫാൻസ് തന്നെ മൊത്തം അല്ലേ? ഓക്കെ, അപ്പോ ദേവിക്കുട്ട പറയൂ, ഇനി ഏത് പാട്ട് വേണം?
1: എനിക്ക് മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളെ.
0: ഓക്കെ, ഒറ്റയാൾ പട്ടാളം അല്ലേ, അറിയോ? ഓക്കെ, ഈ പാട്ട് വെച്ചിട്ടോ. സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? ആണോ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ദേവി നന്ദനയാണ്, വിക്ടോറിയ കോളേജിൽ നിന്നാണ് കുട്ടി വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ചോദിച്ചിരിക്കുന്ന പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന സോങ് ഏതാണെന്നറിയോ? പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാട്ടുചെമ്പകം, പേരില്ലാത്ത മെസ്സേജാണ് കേട്ടോ. ഹൈ അഹല്യ, കാൻ യു പ്ലേ സോങ് ഫോർ മീ ഫ്രം സിനിമ പള്ളിച്ചട്ടമ്പി സോങ്, കാട്ടുചെമ്പകം. ഇതാണ് ഈ ഒരു മെസ്സേജ്. പേരില്ല, ഇങ്ങനെ പേരില്ലാത്ത മെസ്സേജുകളൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ചിലവർക്ക് അത് കൺസേൺ ആണല്ലേ, എന്റെ പേരും കാര്യങ്ങളും ഒന്നും വേണ്ട, എനിക്ക് പാട്ട് കേട്ടൊന്ന് എൻജോയ് ചെയ്താൽ മതി. അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി കൂടി കൂടി കൂടി വരുന്നുണ്ട്. എന്നിവേ ആ ഒരു പാട്ട് കൂടി, ആ പേരില്ലാതെ മെസ്സേജ് അയച്ച ആൾക്ക് വേണ്ടി സ്നേഹത്തോടെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യാനട്ടോ. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം, ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നത്.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കും.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നായിരുന്നു മണ്ണിടിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപപ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും അഞ്ചുപേർ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്നലെ മുതൽ ഈ പ്രദേശം ശക്തമായ മഴയായിരുന്നു. രാവിലെയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഏകദേശം 11:30 തന്നെ തുരങ്കപാതയ്ക്ക് സമീപമുള്ള വലിയ മല ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ചെളിയും മണ്ണും ഒഴുകി റോട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. എന്തായാലും മണ്ണടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ പരമാവധി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും NDRFന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിന് തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും.
1: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. മന്ത്രി എ പി അനിൽകുമാറിനോടും മന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് NDRF സംഘത്തോടും വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കലക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇരു നേതാക്കളും ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ബിന്ദാങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതായി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ അറിയിച്ചു. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. സ്ത്രീ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക അവസരങ്ങൾ വികസിപ്പിക്കുക, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ശക്തിപ്പെടുത്തുക എന്നിവയുടെ ഉന്നതതല സംഭാഷണത്തിന് മന്ത്രിതല യോഗം വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്ത്രപര നിർദ്ദേശങ്ങൾ യോഗത്തിൽ നൽകും. അനുഭവങ്ങൾ കൈമാറാനും നൂതന സമീപങ്ങൾ പങ്കിടാനും സ്ത്രീ ശാക്തീകരണത്തിനും യോഗം അവസരം നൽകും. ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷമാണ് മന്ത്രിതല യോഗം ആരംഭിക്കുന്നത്. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാനുവൽ പരിഷ്കരിച്ചത്. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിന്റെ ഭൌതിക നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിന്റെയും നഷ്ടമുണ്ടായതാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെന്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് അറിയിച്ചു. ഭൂകമ്പമുണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഗസ് അറിയിച്ചു. 17854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. റബ്ബർ ബോർഡ് അംഗങ്ങളായി എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ എംപി രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും എംപിമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി തുറക്കാത്തതിനെ തുടർന്ന് പോലീസും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശത്തെ തുടർന്ന് ഉമാ തോമസ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇന്നു മുതൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കമ്പനി വാക്കുപാലിച്ചില്ല. ഓഫീസ് തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഇന്നും പുറത്തു നിൽക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയിലാണ് ഇനി ജീവനക്കാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. പ്രമുഖ ഇനമായ RSS-4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്ന ചരിത്ര നിരക്കിലെത്തി. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. പെൺകുട്ടിയെ പരാതിപ്പെടാനുണ്ടായ സാഹചര്യം, കസ്റ്റഡിയിലെടുത്തവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങിയവ പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എകരൂൾ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. ബെൽജിയവും സ്പെയിനും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് സ്പെയിനിന്റെ ക്വാർട്ടർ പ്രവേശം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷവിഭാഗം സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെഡാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസീക്ക പെഗുല കൊക്കോഫ് ഗഫിനെയും ചെക്ക് താരം കലോണിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ നടത്തും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
3: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട്, പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
1: ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടി തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ഭാര്യയുടെ ആരോപണം. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 1 മീറ്ററാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം February 14 മുതൽ 23 വരെ നടത്തും. 14 കാപ്പുകെട്ടും. 22 ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല ദിവസം രാവിലെ 10 അടുപ്പുവെട്ട് ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:20 പൊങ്കാല നിവേദ്യം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും

0: ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനാണ് അപകടത്തിൽപ്പെട്ടത്. ആനയുടെ തുമ്പിക്കയറ്റം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. വനപാലകർ ആനയെ കലക്കിയേറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്ത് വൻ മണ്ണിടിച്ചിൽ. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡി സമയം 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ദേ നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോകണ്ടേ? യെസ്, അപ്പോൾ വേഗം വേഗം വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് വാട്സപ്പിലും നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതല്ലാതെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഇതാണ്, 8281509000. ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID AHALYA FM 90.4. അപ്പോൾ എന്തായാലും അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ജാസിൽ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് അടുത്തതായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോകുന്നത് കേട്ടോ. തൂ മഞ്ഞിൽ നെഞ്ചിൽ ഒതുങ്ങി, ഭയങ്കര ഫീലുള്ളൊരു പാട്ടാണ് കേട്ടോ. ഈ ഒരു ഉച്ച സമയത്തൊക്കെ ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കറങ്ങുന്ന കസേരയിൽ ഇവിടെ ഇരുന്ന് കറങ്ങിയാണ് സംസാരിക്കുന്നത്. ആ കറക്കവും ഒപ്പം തന്നെ ഈ പാട്ട് കൂടി ആവുമുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ മെൽറ്റായിട്ട് വളരെ റിലാക്സ് ചെയ്ത് പോകുന്നുള്ളതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സോങ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ടിട്ട് നേരെ ഈ ഒരു മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടാണ്, അജിത് സിംഗ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സനം റേ, ഭയങ്കര ഒരു ഹൈയിലേക്ക് പോകുന്നൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്

ജയൻകൃതൻ ചേട്ടനാണ്. അങ്ങനെ രണ്ട് പാട്ടുകൾ വരാൻ പോവാണ്. ഈ രണ്ട് പാട്ട് ചോദിച്ച ആൾക്കാരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ജെ ആണ് ഗൈസ്. ഞാനതിങ്ങനെ നോക്കുമായിരുന്നു. ആ കൊള്ളാലോ, ജാസിൽ ഒപ്പം തന്നെ ജയൻകൃതൻ, രണ്ടും ജെ ജെക്കാരാണ്. ഓക്കെ, അപ്പൊ രണ്ടും ജെ ജെക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രണ്ട് പാട്ടുകൾ വെച്ചുതരാം കേട്ടോ. ഒരെണ്ണായറ്റത് ഒരെണ്ണ ഈ ഏറ്റതാണ്, പക്ഷെ പാട്ടുകൾ രണ്ടും സൂപ്പറാണ്. അപ്പൊ നമുക്ക് കേട്ടാലോ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാർട്ടിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു അല്ലേ. യെസ്, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാർട്ടാണ് കൂടെയുള്ളത്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. നമുക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ,
1: പറയൂ സഹദേവൻ ചേട്ടൻ. ഇനി ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാർട്ടിൽ വേണ്ടത്? സല്ലാപം എന്ന സിനിമയിലെ
2: ഒരു മലയാളം പാട്ട്, പഴയ പാട്ടാണ്. അതൊന്നും എനിക്ക് വെച്ചു തരണം. ചെടിക്ക് സംബന്ധിച്ച് നമ്മുടെ ഗുരുവച്ചാട്ട് ജ്യോതിപാറ
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാൻ ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് സല്ലാപം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കവിത ചേച്ചിയാണ്. കവിത ചേച്ചിയുടെ കൊച്ചുമോൾ അന്വിക കൃഷ്ണയ്ക്കും പിന്നെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതോ വാർമുകിൽ മനോഹരമായൊരു ട്രാക്കാണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് കൂടിയേറ്റുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തത്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ പോവാണല്ലേ. എന്ത് രസമുള്ള രണ്ട് പാട്ടുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആ പഴയൊരു കാലവും അതുപോലെ തന്നെ വേണുഗോപാൽ സാറിന്റെ ആ ഒരു വോയിസും, ഇറ്റ്സ് ടു ഗുഡ് അല്ലേ. ഭയങ്കര മൾട്ടിംഗ് ആണ്. ഇങ്ങനെ നമ്മൾ പറയില്ല, ഐസ്ക്രീം ഉരുകി പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞുമല ഉരുകുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഉരുകി പോകുന്നുള്ളതാണ്. ഒപ്പം തന്നെ ആ ബാല്യമുണ്ടല്ലോ, ബാല്യത്തിൽ കേൾക്കുന്ന ആ ഒരു താരാട്ട് പാട്ട്. ഒരു കുഞ്ഞായിരുന്നെങ്കിൽ മേ ബി ഇപ്പോഴും ഈ ഒരു താരാട്ട് പാട്ടൊക്കെ ഞാനും കേട്ടിരുന്നേനെ. അല്ല, അമ്മമാർക്ക് എപ്പോഴും മക്കൾ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനും ഈ ഒരു പാട്ട് കേട്ട് ആ പഴയ ഒരു കുട്ടിയായിരിക്കായിരുന്നു. ഇനി വേദേ, നമുക്ക് അടുത്ത പാട്ട്, പിന്നെ അല്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോവാണല്ലേ. അപ്പൊ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ആർക്കാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ, കുവൈറ്റിൽ നിന്നും റോക്സ് ആണ് അടുത്തൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. പാൽ നിലാവിൻ എന്ന് തുടങ്ങുന്ന ട്രാക്കാണ് റോക്സ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ദേ ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ്? ശാന്തി ചേച്ചിയാണ്, ശാന്തി സുമേഷ് അലപ്പുള്ളി. ചോദിച്ചിരിക്കുന്ന പാട്ട് മഴ എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പോൾ ശാന്തി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണല്ലേ. അപ്പോൾ ഈ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി അക്ലാക്കിൽ അങ്ങനെ ദേ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത്? ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, അനുഭവം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വകഭു ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന നിഷ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ്, ആ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. അഹല്യ എഫ് എം, എന്റെ പേര് മാലിനി കഞ്ചിക്കോടാണ്. ഓക്കെ, വല്ലടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടി മന്നൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് സുഭദ്ര കുട്ടൻ, രമണി, ബാബു, അമേയാഭി, അനു, അമ്മു എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ 2 പാട്ടുകളാണ് എത്താൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജേ അഹല്യ. അങ്ങനെ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, രത്നാവതിയമ്മ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. ഈ പുഴയും കടന്ന്, ഈ പുഴയും കടന്ന് എവിടെ പോവാ, എവിടെയും പോവല്ല, ആ ഒരു സിനിമയിലെ പാട്ട് കേൾക്കാൻ പോവാണ് കേട്ടോ. രാത്തിങ്കൾ പൂത്താലി എന്ന് തുടങ്ങി മനോഹരമായൊരു ട്രാക്ക് ഉണ്ട് ഈ ഒരു സിനിമയിൽ, അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കണം. ആ ഒരു പാട്ട് രത്നാവതി അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഒപ്പം തന്നെ ഇതിൽ നിന്ന് വളരെ വളരെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ട്രാക്കാണ്. മൊത്തത്തിൽ എന്താ പറയാ, ഭയങ്കര ഒരു ഫാസ്റ്റ് ബീറ്റ് ഉള്ള ഒരു പാട്ടാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ്? കാസർഗോഡ് നിന്നും ദിനേശ് ഏട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കറാമ്പൂ എന്താണ് ആ ഒരു പാട്ടുണ്ടല്ലോ, മൊത്തത്തിലൊരു ബീറ്റാണ് ഗായ്സ്. അപ്പൊ എന്തായാലും ദിനേശന് വേണ്ടിയിട്ട് ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. എല്ലാരും ഒന്ന് ചാർജ് ആയോ? മൊത്തത്തിൽ എന്താ കറാമ്പു കറാം, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടി പാട്ട് കേൾക്കുന്നേ. നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ ആയിട്ട്, ഒരു വേറൊരു ഓളം അല്ലേ. നമ്മൾ എല്ലാത്തരം പാട്ടുകളും കേൾക്കണമെന്നാണ് പറയാറ്. എനിവേ, ഈ സമയം നോക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി, ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകണ്ടേ? മൊത്തത്തിൽ ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഗായ്സ്. നെക്സ്റ്റ് രണ്ട് സോങ്സ് നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അടുത്തതായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ സൈനോറയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. മത്താപ്പൂവേ മുത്തപ്പൊഴി ചാട്ട്, അതെ ഞാൻ പാടിക്കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഓടും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. എനിവേ, സൈനോറയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ട്രാക്ക് വെച്ചരാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഗോപികയാണ്. ഗോപ്സ് എന്ന് വിളിക്കുന്ന ഗോപിക, ഓക്കെ, അഹല്യനാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ഗുണ്ടുവാങ്ങാത്ത ഒപ്പുക്കുള്ള എന്ന പാട്ടാണ്. അപ്പൊ ഗോപ്സിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വെച്ചരാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, മൊത്തത്തിൽ അങ്ങ് എനർജി ആയില്ലേ? അതെ, ഉറങ്ങിക്കിടന്ന എല്ലാവരും ഉണർന്നിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എനിവേ, ഞാൻ ജില്ല് ജില്ല് ജില്ല് ജില്ല് എന്നായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ജില്ല് ജില്ല് ജില്ല് എന്നായ സ്ഥിതിക്ക് ആ അതേ ജില്ലില് പോയിട്ട് നേരെ നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് സെറ്റാവും ഗൈസ്. അതായത് ഇൻസ്റ്റന്റ് പാർട്ടിൽ നിന്ന് പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് വന്നൊരു കാര്യം കേട്ടോ. സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാർട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ അതേ പതിയെ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുൻപായിട്ട് ഒരു 3 സോങ്സ് കൂടി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. ഹേ നിമ എന്ന സോങ് ആണ് രഞ്ജിത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രഞ്ജിത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു പാട്ട് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കേട്ടോ രഞ്ജിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നേ. ഓക്കെ, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. അവണ്ണൂരിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് യഹാ മഹാൻ സാറി എന്ന് പറയുന്ന ഒരു പഴയൊരു ഹിന്ദി ട്രാക്കാണ്. അപ്പൊ എന്തായാലും ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വിക്ടോറിയ കോളേജിൽ നിന്നും പാർത്ഥിപൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. പ്രഭാകരൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സർഗം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ 3 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കാതെ അത് കഴിയുമ്പോൾ ഓർമ്മയിലുണ്ടരും ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യും. ഓൾസോ 3:30 ആവുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി സുനിലും എത്തുന്നുണ്ട്. 4 മണിയാവുന്ന സമയത്ത് കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് 360 ഡിഗ്രിയുമായിട്ട് ഞാനും വരും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദൻ ഇറ്റ്സ് മീ ആർജി അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാനാകാത്ത പേരാണ് പി. സുശീല. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ 20,000-ലേറെ പാട്ടുകൾ, ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന പേരിൽ അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ സിനിമയുടെ സുവർണകാലത്തിന് ശബ്ദം നൽകിയ ഗായിക. ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും നേടി. അവരുടെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. മധുരവും ലാളിത്യവും നിറഞ്ഞ ആ ശബ്ദം തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഗീത പാലം തന്നെയാണ്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പി. സുശീല ഗാനം ചുവന്ന പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ വരികളെഴുതി ജി. ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത പൂവുകൾക്ക് പുണ്യകാലം എന്ന പാട്ടാണ്. നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പി സുശീല ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി പാട്ട് പാടുന്നില്ല, ഞാൻ ഇനി എങ്ങോട്ടുമില്ല എന്നൊരു തീരുമാനം. പക്ഷെ അന്ന് ദേവരാജൻ മാഷും കുഞ്ചാക്കോയും പി സുശീല എന്ന ഈ ഗായികയെ കാണാൻ എത്തുകയാണ്. സുശീലാമ്മ പാട്ട് പാടുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും ഇനി സിനിമയും ചെയ്യുന്നില്ല, ഞാൻ സംഗീതം ചെയ്യുന്നില്ല, കുഞ്ചാക്കോ ഇനി സിനിമയും എടുക്കുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് വീണ്ടും പാട്ടിന്റെ ലോകത്തേക്ക് പി സുശീലാമ്മ കാലെടുത്ത് വെക്കുകയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും അങ്ങനെ വീണ്ടും അനവധി ഗാനങ്ങൾക്ക് ശബ്ദമിയുകയാണ്. ഒരുപാട് പാട്ടുകൾ ആ ലിസ്റ്റിൽ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയിലെ പൂന്തേൻ അരുവി എന്ന സൂപ്പർ ഹിറ്റ് പാട്ടാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണോ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്തൊരു സിനിമ സീത. അന്ന കാലത്തെ ഹൈയസ്റ്റ് കളക്ഷൻ റെക്കോർഡുള്ള ഒരു സിനിമ. ആ സിനിമയിലെ പാട്ടായിരുന്നു പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഗാനം. ആദ്യ മലയാള സിനിമ, പി സുശീല എന്ന ഗായികയുടെ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്ന ആ ഗാനം. ദക്ഷിണാമൂർത്തി സ്വാമി കമ്പോസ് ചെയ്ത് അതിലെ ഓരോ വാക്കുകളും എങ്ങനെ പറയണം എന്നെടുത്തെടുത്തെടുത്ത് പറഞ്ഞുകൊടുത്ത് പാടിച്ചൊരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്ന ഒരാളാണ് പി സുശീല. പിന്നീട് അത് നിർത്തിവെച്ചു. എന്നാൽ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് മലയാള സിനിമാ ഗാനങ്ങൾക്ക് അത് ചെറിയ കോട്ടം ഏൽപ്പിച്ചേൽക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും സിനിമാ പാട്ടുകളെ അത് ബാധിച്ചേക്കാം എന്ന് മനസ്സിലാക്കി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നത് പിന്നീട് നിർത്തിവെക്കുകയാണ്. മലയാള സിനിമയിലെ പാട്ടുകൾക്കുള്ള ഒരു ഒഴുക്കിനെ അത് ബാധിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന സിനിമയിലെ എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി സുശീല എന്ന അതുല്യ ഗായിക ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിലും കൂടുതൽ ഗാനങ്ങൾ യേശുദാസ് എന്ന ഗായകനൊപ്പമാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ജയചന്ദ്രനുമൊത്തുള്ള പാട്ടുകൾ വളരെ സ്പെഷ്യൽ തന്നെയാണ്. പ്രത്യേകിച്ച് ജയചന്ദ്രൻ എന്റെ മകനെപ്പോലെയാണ് എന്നാണ് പി സുശീല ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മകന്റെ കൂടെയും ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. ശക്തി എന്ന സിനിമയില് ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയുടെ സംഗീതം ചന്ദനശിലകളിൽ എന്ന് പറഞ്ഞൊരു എനർജറ്റിക് സോങ് ഉണ്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകൻ പറയാണ്, എനിക്ക് പി സുശീലാമ്മ തന്നെ എന്റെ പാട്ടുകൾ പാടണം, എന്നാൽ മാത്രമേ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ എല്ലാവരും കൂടി പ്രൊഡ്യൂസർ അടക്കം വീട്ടിലേക്ക് ചെല്ലുകയാണ് പി സുശീലാമ്മയുടെ അമ്മ വന്നാൽ മാത്രമേ കമ്പോസ് ചെയ്യുകയുള്ളൂ എന്ന് നൌഷാദ് വാശി പിടിക്കുകയാണെന്ന് പറയുമ്പോൾ സുശീലാമ്മ വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, ഞാൻ വരാം, ഞാൻ പാടാം എന്ന്. അങ്ങനെ ഉണ്ടായ അമേസിംഗ് ആയിട്ടുള്ള പല കോമ്പോസിഷൻസ്, അമേസിംഗ് ആയിട്ടുള്ള പല പാട്ടുകൾ, യെസ് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദിന്റെ സംഗീതം ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണ് രാമ ജാനകി ജാനി എന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM.

ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ ആദ്യം ചില പരസ്യങ്ങൾ ഉണ്ടാകാം, ചില ഭക്തിഗാനങ്ങൾ ഉണ്ടാകാം, അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെ ആദ്യം ഒരു പരസ്യത്തിലും ഭക്തിഗാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പി സുശീല എന്ന ഗായികയെ പാടിപ്പിച്ചിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ. പക്ഷേ റഹ്മാന് വലിയ ആഗ്രഹമായിരുന്നു സുശീലാമ്മയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം വിളിക്കുകയാണ്, എനിക്കൊരു പാട്ടുണ്ട് വന്ന് പാടിത്തരണം എന്ന് പറയുമ്പോൾ സുശീലാമ്മയ്ക്ക് ഒരു ചെറിയ സംശയമുണ്ട്, ശരിയാകുമോ ഞാൻ പാടിക്കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ. അമ്മ വരൂ, ഞാൻ പാടിപ്പിച്ചു തരാം എന്ന് പറയുന്നു. അങ്ങനെയാണ് പുതിയ മുഖം എന്ന സിനിമയിൽ കണ്ണുക്ക് മയ്യഴുകെന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുണ്ടാകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത ഈ ഒരു പാട്ടിന് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഫീമെയിൽ വേർഷനോട് ഒരു ചെറിയൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയ സുശീല അമ്മയുടെ ഡ്യുവറ്റ് സോങ്ങുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ജയചന്ദ്രന്റെ കൂടെയും പാടിയിട്ടുണ്ട്, യേശുദാസിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. യേശുദാസിനൊപ്പമുള്ള ഡ്യുവറ്റ് സോങ്ങുകളിൽ പലപ്പോഴും അദ്ദേഹം തന്റെ പ്രൊനൗൺസിയേഷൻസ് തിരുത്തി തരാറുണ്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിന്റെ ആ ഭാഷയും വാക്കുകളും വരികളും ഒക്കെ ഭംഗിയായി പറഞ്ഞു കൊടുക്കാറുണ്ട് യേശുദാസ് എന്ന ഗായകൻ. ഒരുപാട് നല്ല ഡ്യുവറ്റ് സോങ്ങുകൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ദുലേഖേ ഇന്ദുലേഖേ എന്ന് പറഞ്ഞ പാട്ടാണ്. വയലാർ വരികൾ എഴുതി ആർ സുദർശനം സംഗീതം ചെയ്ത തിരിച്ചടി എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ പി സുശീല എന്ന ഗായിക മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് യേശുദാസ് എന്ന ഗായകനൊപ്പമായിരിക്കാം. പക്ഷേ യേശുദാസ് കമ്പോസ് ചെയ്ത ഒരു പാട്ടും സുശീലാമ്മ പാടിയിട്ടുണ്ട്, താജ്മഹൽ നിർമ്മിച്ച രാജശില്പി എന്ന പാട്ടും. ഈ പാട്ട് കമ്പോസ് ചെയ്തത് യേശുദാസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്നാ പിന്നെ ഈ പാട്ടങ്ങ് കേട്ട് കളയാം അല്ലെ? യെസ്, അഴകുള്ള സലീന എന്ന സിനിമയിൽ വയലാർ വരികൾ എഴുതി യേശുദാസ് കമ്പോസ് ചെയ്ത പാട്ടാണ്. അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സിനിമാ ഫീൽഡിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ പിണക്കം ദേവരാജുമാഷുമായിട്ട് വന്ന സമയത്തായിരുന്നു പി സുശീല മറ്റ് പല ഭാഷകളിലും മറ്റ് പല സംഗീത സംവിധായകരുമൊത്ത് പാട്ടുകൾ പാടാൻ തുടങ്ങിയത്. അങ്ങനെ വന്ന ഒരു നല്ല പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം എം എസ് വിശ്വനാഥന്റെ മ്യൂസിക്കിൽ പാർത്ഥന്യാവകമില്ലയോ എന്ന് പറഞ്ഞ പാട്ട്. ഇപ്പോഴും ഈ പാട്ട് ഹിറ്റാണ്. പല റീൽസിലും റീക്രിയേറ്റിംഗ് വീഡിയോസിലും ഒക്കെ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്. കണ്ണദാസൻ വരികൾ എഴുതി പുതിയ പറവൈ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അവസാനമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇറങ്ങണ വയസ്സിത് പൊളിക്കുമടാ.
1: പാലക്കാടിന്റെ നെഞ്ചും കൂടിത്താളും കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രായഭേദമന്യേ എല്ലാവരെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. എന്താണെന്നറിയോ? മുഖക്കുരു. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ മുഖത്ത് വലിയൊരു കുരു ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോക്കായിരിക്കും അല്ലേ? ആ ദിവസം തന്നെ ഓഫായി പോവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മുഖക്കുരു വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മുഖക്കുരു വന്നു കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മുഖത്തിന്റെ ഏതു ഭാഗത്താണ് കുരുക്കൾ കൂടുതലായിട്ട് വരിക, അതിന്റെ റീസൺസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സ്കിന്നിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ അമിതമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും അത് അന്തരീക്ഷത്തിലെ പൊടിയും മൃദുകോശങ്ങളുമായി ചേർന്ന് ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു മുഖക്കുരു ഉണ്ടാവുന്നത്. ഇതിലേക്ക് പ്രൊപിയോണിയം ബാക്ടീരിയം ആക്നസ് എന്നൊരു ബാക്ടീരിയ കൂടി ചേരുമ്പോൾ അത് പഴുപ്പുള്ള വലിയ കുരുക്കളായിട്ട് മാറും. ഇപ്പം നമ്മുടെ നാട്ടിലെ ചൂടും പൊടിയും ഒക്കെ കാരണം നമ്മുടെ സ്കിൻ എപ്പോഴും എണ്ണമയമുള്ളതായിട്ട് മാറാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ഹോർമോൺ വ്യത്യാസങ്ങൾ, അമിതമായിട്ടുള്ള മെന്റൽ പ്രഷർ, തെറ്റായിട്ടുള്ള ആഹാര രീതി, ഇതൊക്കെ മുഖക്കുരുവിന് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും മുഖക്കുരുവൊക്കെ ഇടയ്ക്ക് വരുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവും ഇന്നത്തെ ഡോക്ടർ അഹല്യ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ മുഖത്ത് ഓരോ ഭാഗത്തും ആയിരിക്കും മുഖക്കുരു വരെ അല്ലെ? ചിലർക്ക് നെറ്റിയിലായിരിക്കും, ചിലർക്ക് കവിളിലായിരിക്കും, ചിലർക്ക് താടിയിലായിരിക്കും അല്ലേ? ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അവിടെ എന്തുകൊണ്ട് മുഖക്കുരു വരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. മുഖക്കുരുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫേസ് മാപ്പിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് ഫേസിന്റെ ഏത് ഭാഗത്തായിട്ടാണ് മുഖക്കുരു ഉണ്ടാവുന്നത്, എന്താണ് അതിന് കാരണം. ഇപ്പം നമ്മുടെയൊക്കെ മുഖത്ത് എപ്പോഴും ഒരു സ്ഥലത്തായിരിക്കില്ല കുരു വരിക. ചിലപ്പോൾ നെറ്റിയിലായിരിക്കും കുരു വരിക, ചിലപ്പോൾ മൂക്കിലായിരിക്കും, കവിളിലായിരിക്കും, താടിയിലായിരിക്കും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി കുരുക്കൾ വരുന്നത്? ഇങ്ങനെ മാറി മാറി കുരുക്കൾ വരുന്നതിനെയാണ് ഫേസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് വിശദമായിട്ട് പറഞ്ഞുതരാം. നെറ്റിയിൽ കുരുക്കൾ വരികയാണെങ്കിൽ, ഫോർഹെഡിൽ വരികയാണെങ്കിൽ, നമ്മുടെ ദഹന പ്രക്രിയ തകരാറിലാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം മോശമാകുമ്പോഴാണ് നെറ്റിയിൽ കുരുക്കൾ വരുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ജങ്ക് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെ നെറ്റിയിൽ കുരുക്കൾ വരാനായിട്ട് കാരണമാണ്. പിന്നെ തലയിലെ താരനും മുടിയിൽ തേക്കുന്ന എണ്ണ നെറ്റിയിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതൊക്കെ നെറ്റിയിലെ കുരുവിന് കാരണമാകും. അതാണ് നെറ്റിയിൽ കുരുവരാനുള്ള കാരണം. കവിളുകളിൽ കുരു വരുന്നത് ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളുമായും വായു മലിനീകരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സ്ക്രീനിലെ ബാക്ടീരിയകൾ കവിളിൽ ഉരസന്തുകൊണ്ടും കുരുക്കൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത തലയിണ ഉറകൾ ഉണ്ടല്ലോ, അതുപയോഗിക്കുന്ന സമയത്തും കവിളിൽ കുരുക്കൾ വരാം. ഇപ്പം മൊബൈൽ ഫോണും നല്ല സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക, ഒപ്പം തന്നെ തലയിണ ഉറകളും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റുക, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പോൾ കവിളിലെ കുരുക്കൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ താടിയിലും താടി എല്ലിലും വരുന്നത് എന്തുകൊണ്ടായിരിക്കും താടിയിലും താടി എല്ലിലും വരിക? പറഞ്ഞുതരാം. ഇവിടെ കുരു വരുന്നത് 100% ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ്. സ്ത്രീകളിൽ ആർത്തവ സമയത്തോടനുബന്ധിച്ചും PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും താടിയിൽ കട്ടിയുള്ള കുരുക്കൾ വരാറുണ്ട്. അമിതമായ സ്ട്രെസ്സും ഇതിന് കാരണമാണ്. ഇനി മൂക്കിന് മുകളിലാണ് കുരു വരുന്നതെങ്കിൽ ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ മൂക്കിലെ അമിതമായ ബ്ലാക്ക് ഹെഡ്സും ഓയൽ ഗ്രന്ഥികളും കാരണമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും കുരു വരുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി മുഖക്കുരു വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: മുഖക്കുരു വന്ന് കയറിയുന്നതിനേക്കാളും അത് വരാതിരിക്കാൻ ചില ലളിതമായിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതെന്തൊക്കെയാണ് എന്ന് ഇനി ഡോക്ടർ അഹലിലൂടെ പറഞ്ഞുതരാം. ഒന്ന്, കുരുക്കൾ പൊട്ടിക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. മുഖത്ത് വരുന്ന കുരുക്കൾ നഖം വെച്ച് നുള്ളുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ മുഖത്ത് ആകെ പടർന്ന് കൂടുതൽ കുരുക്കൾ വരാനും മാറാത്ത കറുത്ത പാടുകളും കുഴികളും മുഖത്ത് ഉണ്ടാവാനും കാരണമാകും. പിന്നെ മുഖം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ദിവസവും 2 അല്ലെങ്കിൽ 3 തവണ വീര്യം കുറഞ്ഞിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക. അമിതമായി സോപ്പ് ഉപയോഗിച്ച് മുഖം തിരുമരുത്. ഇനി ഭക്ഷണ നിയന്ത്രണമാണ്. മധുരം കൂടിയ പലഹാരങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ മുഖക്കുരു കൂട്ടും. ഇവ പരമാവധി കുറച്ച് ധാരാളം വെള്ളവും ഫ്രഷ് പഴങ്ങളും കഴിക്കുക. പിന്നെ മേക്കപ്പും ഫോണും. ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നവർ രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണം. മൊബൈൽ ഫോൺ സ്ക്രീൻ എപ്പോഴും തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. ആഴ്ചയിലൊരിക്കൽ തലയണയുറ മാറ്റുകയും ചെയ്യുക. ഇനി മുഖക്കുരുവിന് വിപണിയിൽ കിട്ടുന്ന ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റും. പലരും മുഖക്കുരു വരുന്ന സമയത്ത് മാർക്കറ്റിൽ കിട്ടുന്ന ക്രീംസ് ഒക്കെ വാങ്ങിച്ച് തേക്കാറുണ്ടല്ലേ. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മുഖക്കുരു ഉണ്ടാവുന്ന സമയത്ത് ക്രീമുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? പറഞ്ഞുതരാം. ഈ മുഖക്കുരു മാറ്റാനായിട്ട് ക്രീമുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞുതരാം. ഒരിക്കലും സ്വയം ചികിത്സ അരുത്. മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് ചോദിക്കുമ്പോൾ തരുന്ന മിക്ക ക്രീമുകളിലും സ്റ്റെറോയിഡുകൾ അടങ്ങിയിട്ടുണ്ടാവും. ഇത് താൽക്കാലികമായിട്ട് കുരുവൊക്കെ കുറയ്ക്കുമെങ്കിലും ക്രീം നിർത്തുമ്പോൾ മുഖക്കുരു ഇരട്ടിയായിട്ട് വരും. ചർമ്മം കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. പിന്നെ സുരക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. നിങ്ങളൊരു ഡോക്ടറെ കാണുന്ന സമയത്ത് അവർ നിങ്ങളുടെ ചർമ്മം പരിശോധിച്ച് ചില പ്രത്യേക കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകൾ നിർദ്ദേശിക്കും. സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷുകൾ ചർമ്മത്തിലെ അമിത എണ്ണമയം നീക്കാനായിട്ട് നല്ലതാണ്. കൂടാതെ ബെൻസോയിൽ പെറോക്സൈഡ് അല്ലെങ്കിൽ റെറ്റിനോയിഡ് അടങ്ങിയ ക്രീമുകൾ കുരുവുള്ള ഭാഗത്ത് മാത്രം രാത്രി പുരട്ടാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ നാടൻ പരിഹാരങ്ങളുണ്ട്. കെമിക്കൽ ക്രീമുകൾക്ക് പകരം വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അല്പം കറ്റാർവാഴ നീര് മുഖത്ത് പുരട്ടുന്നത് നീർക്കെട്ട് കുറയ്ക്കും. ആര്യവേപ്പിലയും മഞ്ഞളും അരച്ച് കുരുക്കൾക്ക് മുകളിൽ പുരട്ടുന്നത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കടുത്ത പഴുപ്പുള്ള കുരുക്കൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മുഖക്കുരു എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല, നമ്മുടെ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് മുഖക്കുരു വരുന്നു, എങ്ങനെ അത് മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യവിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. 360 degree.
2: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. അപ്പോൾ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്ന അറിയാം നിങ്ങൾക്ക്? നമ്മൾ സിനിമ കാണാറുണ്ട് അല്ലെ? ഈ സിനിമ കാണുമ്പോൾ പലപ്പോഴും ചില സീൻ കാണുന്ന സമയത്തുണ്ടല്ലോ, ആ വിഷ്വൽസ് കാണുന്നതിനേക്കാൾ മുൻപായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുഞ്ഞ് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫീല് വരാറുണ്ട്. അതൊരു ശരിയായ കാര്യമല്ലേ? നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. ശരീരത്തിനൊരു തരിപ്പ് കയറുന്നതും ആ ഒരു മ്യൂസിക്കിന്റെ പവർ കൊണ്ട് തന്നെയായിരിക്കും. അപ്പോ ഈ ഒരു സിനിമയുടെ വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് 100% എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സിനിമാ ലോകത്തെ വലിയ വലിയ സംഗീത സംവിധായകർ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയൊരു ടെക്നിക്ക്, ആ ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. മ്യൂസിക് ലയറി. എന്താ ഈ ഒരു മ്യൂസിക് ലയറി അഥവാ നൊസ്റ്റാൾജിയ സൈക്കോളജി? അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു BGM കൊടുക്കുകയല്ല അല്ലേ ഇപ്പോൾ ചെയ്യാറുള്ളത്, മറിച്ച് എന്താ നമ്മൾ പണ്ട് കേട്ട് മറന്ന ആ പഴയ പാട്ടിന്റെ ഈണം അല്ലെങ്കിൽ അതിന്റെ വരികളോ അല്ലെങ്കിൽ പുതിയൊരു കഥാസന്ദർഭത്തിലേക്ക് ലയറി ചെയ്ത് വെക്കുന്ന രീതി, അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ എന്താണ് സിനിമയിലെ ഈ ഒരു മ്യൂസിക് ലയറിങ് മാജിക്? ഇതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഓർമ്മകളെയും ഒക്കെ കണക്ട് ചെയ്യുന്നേ, സ്വാധീനിക്കുന്നേ, ആ ഒരു കാര്യമാണ് ഇന്നത്തെ 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് സിനിമാ മ്യൂസിക് വിശേഷങ്ങളാണ് ഇന്ന് 360 degree കേൾക്കാൻ പോകുന്നത്. അത് ചുമ്മാതല്ല, ഈ മ്യൂസിക് ലയറിങ് അഥവാ നൊസ്റ്റാൾജിയ സൈക്കോളജി എങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പോ അതെ, ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ആ ബ്രേക്കിന് ശേഷം ഞാൻ കൂടുതലായിട്ട് പറയാം. ഡോണ്ട് ഗോ എനിവേർ. വീണ്ടും ദേ ഈ പാട്ടിന് ശേഷം നമുക്ക് ഇവിടെ തിരികെ എത്താനുള്ളതാണ് 360 degree. അപ്പോ സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back to 360 degree. It's me, RJ Ailia here. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? മ്യൂസിക് ലെയറിംഗ് അല്ലേ. മ്യൂസിക് ലെയറിംഗിന് നമ്മുടെ കൺമുന്നിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മളെല്ലാവരും അടുത്തിടെ കണ്ട സിനിമ മഞ്ഞുമൽ ബോയ്സിൽ ഇളക്കി മറിച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. കൺമണി അൻവേർഡ് കാതല ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സുഭാഷ് ആ ഗുഹയ്ക്കുള്ളിലേക്ക് വീണുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരൊറ്റ നിശബ്ദതയും ഭയവും നമ്മളിങ്ങനെ തിയേറ്ററിൽ അനുഭവിച്ചു കണ്ടതാണ്. എന്നാൽ ക്ലൈമാക്സിൽ അവനെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സീൻ ഓർത്ത് നോക്കിയേ, ഓർമ്മ വന്നോ? അതായത് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് കാതലൻ എന്ന ആ ഒരു പാട്ടിന്റെ വരികൾ ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പതുക്കെ ലെയർ ചെയ്ത് കയറ്റുകയായിരുന്നു നമ്മുടെ സംഗീത സംവിധായകൻ സുശിൻ ശ്യാം ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോ പണ്ട് നമ്മൾ ഒരു പ്രണയ ഗീതമായി കേട്ട ആ വരികളുണ്ടല്ലോ, ആ ഗുഹയ്ക്കുള്ളിൽ രണ്ട് സുഹൃത്തുക്കളുടെ അതിതീവ്രമായ സൗഹൃദത്തിന്റെ പ്രകടനമായി മാറുന്ന സമയത്ത് തിയേറ്ററിൽ ഇരുന്ന ഓരോ പ്രേക്ഷകന്റെയും രോമാഞ്ചം ഉണർന്നു, അതുപോലെ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് ഒരു പഴയ പാട്ടിനെ അതിന്റെ യഥാർത്ഥ അർത്ഥം ചോർന്നു പോവാതെ പുതിയൊരു വൈകാരിക തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ഒരു മ്യൂസിക് ലയറിംഗ് മാജിക് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അതെന്തായിരിക്കും, ആ ഒരു കാര്യമാണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മനോഹരമായൊരു പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ തിരികെ എത്താം കേട്ടോ. അപ്പോൾ സ്റ്റേഡിയം വിദ്യാഹലീഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മൾ ഇനി ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ തലയിൽ ഈ മ്യൂസിക് ലെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സീൻ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ തലച്ചോറിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയാറ്. അപ്പം അതെന്താണ്? അതായത് ഈ നൊസ്റ്റാൾജിയും തലച്ചോറും തമ്മിൽ വല്ലാത്ത കണക്ഷനാണ് ദ സയൻസ് ഓഫ് നൊസ്റ്റാൾജി എന്ന് പറഞ്ഞ കാര്യം. ഇപ്പോൾ നമ്മൾ പണ്ട് കേട്ട ഒരു പാട്ട് പെട്ടെന്ന് റേഡിയോയിലോ അല്ലെങ്കിൽ സിനിമയിലോ കേൾക്കുമ്പോൾ നമ്മളറിയാതെ ആ പഴയ കാലത്തിലേക്ക് പോകാറുണ്ട് അല്ലേ. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം ഉണരാറുണ്ട്. അതായത് ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടാണ് ഈ ഒരു ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് അന്നത്തെ ആ പഴയ നല്ല ഓർമ്മകളെയും അതിനോടൊപ്പമുള്ള വികാരങ്ങളെയും എന്ത് ചെയ്യും, പുറത്തെടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, നൊസ്റ്റാൾജിയ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിനിമകളിൽ സംവിധായകൻ ഈ ഒരു സൈക്കോളജി കൃത്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു ഈണം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് പഴയൊരു ഈണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് തുളച്ചു കയറാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു അനുഭവമായിരിക്കും നമുക്ക് അതുവഴി കിട്ടുന്നുണ്ടാവാം. ആ ഒരു സുരക്ഷിതത്വവും സന്തോഷവും പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പഴയ പാട്ടുകളുടെ ഈ ലെയറിങ് വലിയ രീതിയിൽ സഹായിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്ത്, ത്രില്ലർ സിനിമകളിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്, വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ത്രില്ലറുകളിലെ നിഗൂഢമായ മ്യൂസിക് ലയറി എങ്ങനെയായിരിക്കും കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. ഈ മ്യൂസിക് ലയറി വെറുതെ വികാരങ്ങൾ ജനിപ്പിക്കാൻ മാത്രമുള്ളൊരു പരിപാടിയല്ല കേട്ടോ, പകരം എന്താ നമ്മളെ കടുത്ത ഭയത്തിലേക്കും ആകാംക്ഷയിലേക്കൊക്കെ തള്ളിവിടാനും ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമയിൽ വില്ലൻ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ശാന്തമായൊരു കുഞ്ഞു കുട്ടിയുടെ പാട്ടോ അല്ലെങ്കിൽ ഒരു പിയാനോ മ്യൂസിക്കോ കേൾക്കാറില്ലേ? ഉണ്ടോ? യെസ്, ഉണ്ട്. അതെന്തുകൊണ്ട്? ഭയപ്പെടുത്തുന്ന ഒരു വിഷ്വലിൻ്റെ കൂടെ ഒട്ടും മാച്ചാകാത്ത ഒരു ശാന്തമായ മ്യൂസിക് ലെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രേക്ഷകരുടെ തലച്ചോറ് എന്താവും? കൺഫ്യൂസ്ഡ് ആകും. ഇത് നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഇരട്ടിയാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ സിനിമയിലെ ഈ ഒരു കളർ സൈക്കോളജി പോലെ, നമ്മൾ മുൻപ് 360 രീതിയിൽ കളർ സൈക്കോളജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ ഒരു കളർ സൈക്കോളജി പോലെ തന്നെ ഈ ഒരു മ്യൂസിക് ലെയറിങ്ങും നമ്മുടെ ഹൃദയമിടിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വലുകൾ തരുന്ന ഫീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ അതിന് ഇരട്ടി പവർ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഡിയോ ലെയറിങ്ങിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടിയുണ്ട്. എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ഇതിനെ മറ്റൊരു വശം അതെന്തായിരിക്കും അത് ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം കേട്ടോ. അപ്പോൾ കീപ് ഓൺ ലിസണിംഗ് അഹലി എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: കണ്ണിലേ സൊന്നാടി വാർത്തയിലല്ല,
3: കണ്ണിലേവാ അതെപ്പടി

360 degree. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോ 360 degree ഞാൻ തുടരുന്ന സമയത്തെ സംഗീതം, അതിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോ അതിന്റെ മറ്റൊരു വശം, അതായത് മ്യൂസിക് ലെയറിംഗിന്റെ മറ്റൊരു വശം അതെന്താണ്, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സംഗീതം എന്ന് പറയുമ്പോൾ അത് വെറും പാട്ടുകൾ മാത്രമല്ല, അല്ല, സിനിമയിലെ ഓരോ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളായിക്കോട്ടെ, അതെല്ലാം ഈ സംഗീതത്തിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഒരു രംഗത്തിൽ മഴ പെയ്യുമ്പോൾ അതിന്റെ ശബ്ദം, കാറ്റ് വീശുമ്പോൾ ഇലകൾ അനങ്ങുന്ന ശബ്ദം ഉണ്ടാവും, ദൂരെ വണ്ടി പോകുന്ന ശബ്ദം, ഇതെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യാണ്, ലെയർ ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമയ്ക്കുള്ളിൽ ജീവിക്കുന്നത് പോലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ തിയേറ്ററിലെ ആ ഒരു ഡോൾബി അറ്റ്മോസ്, ആ ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ ഈ ശബ്ദങ്ങൾ ഓരോ ലെയറായിട്ടാണ് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത് അല്ലെ. അങ്ങനെ കാതുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് എന്താവും, ആ സിനിമയിലേക്ക് ലോക്ക് ചെയ്യപ്പെടുന്നുള്ളതാണ്. നമ്മൾ മുൻപ് പറഞ്ഞ സെക്കൻഡ് ബ്രെയിൻ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് ബ്രെയിൻ പോലെ തന്നെ തലച്ചോറിലെ മറ്റെല്ലാ ചിന്തകളെയും മാറ്റി നിർത്തിയിട്ട് ആ ഒറ്റ ഫ്രെയിമിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ശബ്ദങ്ങളുടെ ലെയറിങ്ങിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ല സൗണ്ട് ഡിസൈൻ ഉള്ള സിനിമകൾ നല്ല തിയേറ്ററിൽ തന്നെ നമ്മൾ കാണണമെന്ന് പറയാറില്ലേ. അത് തരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. അത് നമുക്ക് നോർമലി ഒ ടി ടിയിൽ ഒന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇനി മ്യൂസിക് എന്ന് പറയുന്ന സമയത്തും സംഗീതം എന്ന് പറയുന്ന സമയത്തും ഈ മ്യൂസിക് ലെയറിംഗ് എന്ന് പറയുന്ന സമയത്തും ഇൻസ്ട്രുമെന്റൽ ലെയറിംഗ് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റൽ ലെയറിംഗ് ആ ഒരു കാര്യം നമുക്ക് തരുന്ന മാജിക് എന്തായിരിക്കും കേൾക്കണ്ടേ? കേൾക്കണം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: 360 degree.
1: ഈ ചില സിനിമകൾ വരികളില്ലാതെ വെറും ഇൻസ്ട്രുമെന്റുകൾ മാത്രം വെച്ച് വലിയൊരു മാജിക് അങ്ങ് കാണിക്കാറുണ്ട് അല്ലെ. അത്തരം സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ഒരു വയലിൻ പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പതുക്കെ ഒരു ഫ്ലൂട്ട് മ്യൂസിക് ലെയർ ചെയ്യുന്നു, അതിന് താഴെ ബേസായി ഒരു ഗിറ്റാർ നോട്ട് കൊടുക്കുന്നു. ഈ ഓരോ ഇൻസ്ട്രുമെന്റും നമ്മുടെ ഓരോ വികാരങ്ങളെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ തൊട്ടുണർത്താറുള്ളത് അല്ലെ. ഈ വയലിൻ സങ്കടത്തെയും അതുപോലെ ഫ്ലൂട്ട് സമാധാനത്തെയും കടുത്തുള്ള ഹാർട്ട് ഡ്രംസ് ആണെങ്കിൽ ആവേശത്തെയുമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇവയെ കൃത്യമായ അളവിൽ മിക്സ് ചെയ്ത് സീനിന്റെ പുറകിൽ വെക്കുമ്പോഴാണ് ഈ സ്ക്രീനിൽ ഡയലോഗിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷൻ, ആളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, ആ ഒരു കാര്യം പ്രേക്ഷകന് പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഈ ഒരു ലയറിങ്ങിന്റെ ഗുണം കൊണ്ടാണ് കേട്ടോ. അപ്പോ ഭാഷയ്ക്ക് അതീതമായി മനുഷ്യനെ സ്വാധീനിക്കാൻ സംഗീതത്തിന് കഴിയുന്നത് ഈ ഒരു ലയറിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ദേ മ്യൂസിക് ലയറിങ് അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ, അങ്ങനെ അങ്ങനെ വേണം, നൊസ്റ്റാൾജിയ സൈക്കോളജി, ആ ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് അല്ലെ. ഇനിയും നമുക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. അപ്പൊ കേൾക്കാം 360 degree. ഒരു ഇടവേളയ്ക്ക് ശേഷം ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പൊ വേഗം തിരികെ എത്താം നല്ലൊരു പാട്ട് കേട്ട്.

0: 360 degree.
1: ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിലെ മ്യൂസിക് ലെയറിങ്ങിനെ കുറിച്ചാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. This is RJ Ailya with you. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിലെ ഈ മ്യൂസിക് ലെയറിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അല്ലെ. ഈ സിനിമയിലെ ഈ മ്യൂസിക് സൈക്കോളജി നമുക്ക് നമ്മുടെ ലൈഫിലും സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.

അതായത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ പലരും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പാട്ടുകൾ കേൾക്കാറുണ്ട് അല്ലെ. അവിടെ നമ്മൾ വരികളുള്ള പാട്ടുകൾ കേട്ടാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാറുണ്ട്. പകരം ഈ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കോ അല്ലെങ്കിൽ ലോഫൈ ബീറ്റുകളോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിൽ അനാവശ്യമായ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അനാവശ്യ ചിന്തകളൊക്കെ ബ്ലോക്ക് ചെയ്യും, നമ്മുടെ ഫോക്കസ് നല്ല രീതിയിൽ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 360 ഡിഗ്രിയിൽ പങ്കുവച്ചിട്ടുണ്ട് ജോമോ എഫക്ട് അല്ലെ. ഈ ജോമോ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിന് ശാന്തത തരാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിക് ലെയറിംഗ് വലിയ രീതിയിൽ സഹായിക്കുന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തരുന്ന മ്യൂസിക്കും അതുപോലെ രാത്രി ഉറങ്ങാൻ നേരം മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ മ്യൂസിക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മൂഡിനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പക്കാ പക്കാ ബാലൻസ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്, മ്യൂസിക് ലെയർ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ.

360 degree. Yes, my dear friends, 360 ഡിഗ്രിയിലേക്ക് വൺസ് അഗൈൻ വെൽക്കം. അപ്പോൾ ദേ കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. നമ്മൾ ഇന്ന് പറയുന്നത് മ്യൂസിക് ലയറിങ്ങിനെ കുറിച്ചാണല്ലേ. സംഗീതം എന്ന് പറയുന്നത് വെറും ഒരു വിനോദം എന്നല്ല, അത് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയൊരു മാന്ത്രികവിദ്യ തന്നെയാണ്. അതിലൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. ഇനി സിനിമകൾ കാണുമ്പോൾ അതിലെ സംഗീതത്തിന്റെ ഓരോ ലെയറുകളെയും ബോധപൂർവ്വം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ആ ഒരു അനുഭവം ശരിക്കും പറയുകയാണെങ്കിൽ വേറെ ഫീല് തന്നെയാണ്. അപ്പോൾ സിനിമയിലെ മനോഹരമായ മ്യൂസിക് ബാലൻസ് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും എപ്പോഴും കൃത്യമായ അളവിൽ ലയർ ചെയ്യപ്പെടട്ടെ എന്നാണ് ഞാൻ ഇന്ന് വിഷ് ചെയ്തൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും വീണ്ടും പുത്തൻ ട്രെൻഡ്സായിട്ട് പുത്തൻ അറിവുകളുമായിട്ട് കുറെ ടിപ്സായിട്ട് കുറെ ട്രിക്സ് ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500-128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500-128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇതുവരെ അങ്ങനെയൊന്നും തോന്നിട്ടില്ല. നീ അത് പറഞ്ഞു പോയി കഴിഞ്ഞു ഞാൻ മര്യാദക്കൊന്നും ഉറങ്ങിയിട്ടില്ല. എന്തോ വല്ലാത്തൊരു

0: ശരിക്കും തന്നെ കിട്ടാനുള്ള യോഗ്യതയില്ലെന്ന് സാധാ മെക്കാനിക്ക് അല്ല.
1: പിന്നെ സാധാ മെക്കാനിക്ക് എന്തിനാ കള്ളുമൂത്തപ്പ എന്നെ വിളിക്കാനിറങ്ങി പുറപ്പെട്ട
0: കഷ്ടപ്പെടുന്നപ്പോ കാണാൻ പറ്റുമ്പോ എന്തൊരു ശ്വാസം കിട്ടും കള്ളും അഞ്ചാറും എന്താണ്ടെന്നൊക്കെയോ

0: Qué infame.
1: മുഖം അത്ര പോരെന്തോന്നല്ലേ?
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: without break with Ahalya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 ചികിത്സയിലുള്ളത് 10 പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T.സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
3: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
5: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
3: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടത് മൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
7: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
3: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന. ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434314.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. അകനകനക സിറപ്പുകൾ അഴക, തിക് തക തക നിലവുകൾ അഴക, വെരി വെരി വെരി സമത്തുകൾ അഴക, കൊഴു കൊഴുപ്പുകൾ അഴക. வணக்கம், வெல்கம். இந்த பியூட்டிஃபுல் ஈவினிங்ல உங்க கூட கொஞ்சம் டைம் ஸ்பெண்ட் பண்ண நான் வந்திருக்கேன். சினிமா, மியூசிக், இன்ட்ரெஸ்டிங் ஃபேக்ட்ஸ், தமிழ் கல்ச்சர், மறக்க முடியாத மெமரிஸ், லைஃப் லெசன்ஸ்னு நிறைய விஷயங்கள் நாம இன்னைக்கு பேச போறோம். ஒரு பாடல் நம்ம ஸ்கூல் டேஸுக்கு கொண்டு போகலாம், ஒரு வார்த்தை புதுசா யோசிக்க வைக்கலாம், ஒரு கதை நம்ம முகத்துல ஸ்மைல் கொண்டு வரலாம். அதுதான் இந்த நிகழ்ச்சியோட ஸ்பெஷாலிட்டி. ஸோ நீங்க ரிலாக்ஸ் பண்ணுங்க, வர்க் முடிச்சு ரெஸ்ட் எடுத்துட்டு அப்படியே நல்ல சாங்ஸ் எல்லாம் கேட்டுட்டு இந்த நெக்ஸ்ட் 1 hour உங்க கூட நானும் சேர்ந்து ஒரு ஜேர்னி போயிட்டு வரலாம். கொஞ்சம் மியூசிக், கொஞ்சம் ஃபன், கொஞ்சம் நொஸ்டால்ஜியா, கொஞ்சம் இன்ஸ்பிரேஷன், எல்லாமே சேர்ந்த இந்த அழகான நேரத்தை நாம சேர்ந்து என்ஜாய் பண்ணலாம். ஸோ ரெடியா? இது நம்ம நேரம் நிகழ்ச்சி ஆன் அஹர்லி FM. திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. முதல் பாடல் எஸ் அகநக ஃப்ரம் கோ படத்துல இருந்து பாட்டு கேட்டுட்டு வீல் பி ரைட் பேக். திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.
3: போன்ஜா பாய்ஸ் அண்ட் கேர்ள்ஸ்,

என்னால உள்ள பொருந்தி இருக்க முடியல.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഓക്കെ മക്കളെ, ഇപ്പോ റോബോ മെമ്മറീസിലിരുന്ന് ആരംഭിച്ച് സൺഫ്ലവർ ഫീൽ, സിലമ്പം, തിരുക്കുറൾ, പൊറുമൈ, നേച്ചർ ലെസൺസ് പല അഴകാന വിഷയങ്ങളെ നാം ഇന്നിക്ക് പേസണോ. ഒരു നല്ല പാടൽ മാതിരി ഒവ്വൊരു നാളും ഒരു പുതിയ നിലവും ഒരു പുതിയ ഉച്ചാഗത്തെയും നമ്മൾക്ക് കൊടുക്കുന്നത്. അത് രസിക്ക കൊഞ്ച നേരം എടുത്തുക്കോങ്ക. സോ ഇന്നിക്ക് നാ ടാറ്റാ ബൈ ബൈ സൊല്ലേ, നാ ഉങ്ക കൂട മറുപടിയും സന്ധിക്കിറേ. അൺടിൽ ദെൻ ഹാപ്പിയാ ഇരുങ്ക, ഹെൽത്തിയാ ഇരുങ്ക, സ്മൈൽ പണ്ണ മറക്കാതീങ്ക. സോ വണക്കം സൊല്ലിക്കിട്ട് ഉങ്ങക്കിട്ട് എന്ത് വിടെ പെറുവത്, ആർ ജി ഹീര ഫ്രം അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: உங்க வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலதண்டபாணி ஜுவல்லர்ஸ், BIS 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடையும், தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கோலில் இளவும் பாலதண்டபாணி ஜுவல்லர்ஸ் கொழிஞ்சாம்பாறை பாலக்காடு.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
5: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
6: നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അബോധപൂർവമായിട്ട് ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട്. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണത്, അല്ലേ? നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ കരിയർ, നമ്മുടെ ശീലങ്ങൾ, ഇതിനൊക്കെ സമൂഹത്തിൻ്റെയോ നാട്ടുകാരുടെയോ ഒരു അപ്രൂവൽ വാങ്ങാനായിട്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ തൃപ്തിപ്പെടുത്തുമ്പോൾ മറ്റൊരു വിഭാഗം നമുക്കെതിരെ തിരിയും. അവരെ കൂടി സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അടുത്ത ആളുകൾ നമ്മളോട് അതൃപ്തി കാണിക്കും. ഒടുവിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാനായിട്ട് ശ്രമിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം സന്തോഷങ്ങളും സമാധാനവും എന്നേക്കുമായിട്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. സ്വന്തം ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു വഴിവിളക്കുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരേപോലെ ബോധ്യമാക്കിക്കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അങ്ങേയറ്റം അസാധ്യമായ കാര്യമാണ്. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മളെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്തുന്നതും ഈ കിട്ടിയ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നതും. നിങ്ങളുടെ ലൈഫിൻ്റെ റിമോട്ട് കൺട്രോൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കുന്നത്? നിങ്ങൾ ജീവിക്കുന്നത് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും ശരിയായ വഴിയിലൂടെയാണെങ്കിൽ, ആ പ്രവൃത്തികൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ, പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നോർത്ത് ആകുലപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആളുകളുടെ കൈയടിക്ക് വേണ്ടി അഭിനയിക്കുന്ന ജീവിതത്തേക്കാൾ എത്രയോ മനോഹരമാണ് ആരും കാണാനില്ല എങ്കിലും ഉള്ളിൽ നിറഞ്ഞ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണ ജീവിതം. സ്വയം തൃപ്തിപ്പെടുക എന്നാൽ സ്വാർത്ഥരാവുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ സന്തോഷങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മറ്റാരുടെയോ ചോദ്യങ്ങളെ ഭയന്ന് പിന്മാറാതിരിക്കുക. ലോകത്തിന്റെ അളവുകോലുകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലുപ്പം കുറയ്ക്കരുത്. ഒരു ദിവസം നേരം പുലരുമ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നിടത്താണ് നിങ്ങളുടെ ജീവിതം വിജയിക്കുന്നത്. ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ആ അനാവശ്യമായ ഓട്ടം ഇന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങളെ പോലും ആസ്വദിക്കാനായിട്ട് പഠിക്കുക. മറ്റുള്ളവരുടെ താൽക്കാലികമായ നല്ല സർട്ടിഫിക്കറ്റുകളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ, സ്വന്തം തനിമയോടെ നിങ്ങളായി തന്നെ ഈ ലോകത്തിന് മുന്നിൽ ജീവിച്ചു കാണിക്കുക. അനാവശ്യമായിട്ട് ലോകചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. കപടമായ ബോധ്യപ്പെടുത്തലുകൾ നിർത്തിയിട്ട് സ്വയം സ്നേഹിച്ചും ജീവിതം ആസ്വദിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. സ്വയം തൃപ്തി നൽകുന്ന മനോഹരമായൊരു മനസ്സ്, അതാണ് വേണ്ടത്. അല്ലാതെ നാട്ടുകാർക്ക് തൃപ്തി കൊടുക്കുന്നതല്ല.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: നമ്മളൊക്കെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് അല്ലേ? കരിയറിൽ ഒരു വലിയ പരാജയമാണെങ്കിലും കനത്ത സാമ്പത്തിക നഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജീവനായി സ്നേഹിച്ച ഒരു വ്യക്തിയുടെ വേർപിരിയലാകാം, ആ ഒരു തകർച്ചയിൽ നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കും. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എല്ലാം തീർന്നു എന്ന് കരുതി നമ്മൾ ദിവസങ്ങളോളം ഇരുട്ടിൽ ഇങ്ങനെ സ്വയം തളച്ചിടാറുണ്ട്. നമ്മുടെ ഈ നിരാശകൾക്കിടയിൽ നമ്മളൊന്ന് പുറത്തേക്ക് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അതിജീവന പാഠം പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പ്രകൃതി നമുക്ക് ചുറ്റുമുണ്ട്. കാലവർഷത്തിന്റെ മാറ്റങ്ങളിൽ തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ടിട്ടും തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ. ഇനി എനിക്ക് പറയാനുള്ളത്, നഷ്ടങ്ങളിൽ തളരാതെ വീണ്ടും ചിറകടിച്ചുയരാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിരിച്ചറിവാണ്. ഒരൊറ്റ ഇല കൊഴിഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഈ ലോകത്ത് ഒരു വലിയ മരവും വേരോടെ നിലംപൊത്തിയ ചരിത്രമില്ല. നമ്മുടെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില മനുഷ്യരോ ചില അവസരങ്ങളോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ശരത്കാലത്ത് മരങ്ങൾ തങ്ങളുടെ ഇലകളൊക്കെ കൊഴിച്ചിടാറുണ്ട്. ഒരു ഇല മാത്രമല്ല, ചിലപ്പോൾ ആ മരത്തിലെ മുഴുവൻ ഇലകളും കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഈ മരം അങ്ങ് ഉണങ്ങി നശിച്ചു പോയി എന്ന്. എന്നാൽ മരത്തിൻ്റെ ഉള്ളിലെ വേരുകൾക്ക് നല്ല ജീവനുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം വരുമ്പോൾ ആ മരം പുതിയ തളിരിലകളും പൂക്കളുമായി ഇരട്ടി ഭംഗിയോടെ വീണ്ടും ജീവിച്ചു കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മളെ തകർക്കാനൊന്നുമല്ല, മറിച്ച് പുതിയ ചില വസന്തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വാതിലടയുമ്പോൾ തളർന്നിരിക്കാതെ നമുക്കായി പ്രകൃതി കരുതി വച്ചിരിക്കുന്ന മറ്റ് 100 വഴികളെക്കുറിച്ച് ചിന്തിക്കുക. നഷ്ടങ്ങൾ എപ്പോഴും താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാകുന്ന വേരുകൾ ശക്തമാണ് എങ്കിൽ ഈ ലോകത്ത് ഏത് വലിയ കൊടുങ്കാറ്റിനും നിങ്ങളെ വീഴ്ത്താനായിട്ട് കഴിയില്ല. വീണ്ടും തളിർക്കാനും വീണ്ടും പൂത്തുലയാനുമുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ ഓർത്ത് ഇന്നത്തെ ദിവസത്തെ കണ്ണീരിൽ ആഴ്ത്തരുത്. കൊഴിഞ്ഞുപോയ ഇലകൾക്ക് പിന്നാലെ സങ്കടപ്പെട്ട് നിൽക്കാതെ വരാനിരിക്കുന്ന പുതിയ പുലരികളെ പ്രത്യാശയോടെ നോക്കിക്കാണുക. നിങ്ങൾ വീണുപോയി എന്ന് കരുതി കൈയടിക്കാനായിട്ട് നിൽക്കുന്നവർക്ക് മുന്നിൽ ഇരട്ടി ശക്തിയോടെ തലയുയർത്തി ജീവിച്ചു കാണിക്കുക. തോറ്റുകൊടുക്കാത്ത ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞകാല സങ്കടങ്ങൾ മനസ്സിൽ നിന്നങ്ങോട്ട് കൊഴിച്ചു കളയുക. പുതിയ പ്രതീക്ഷകളോടെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എടോ, അതിജീവനത്തിൻ്റെ വലിയൊരു കരുത്തുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിപ്പോൾ എത്ര പേര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും ആ കരുത്ത് നഷ്ടമാവില്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിനിയും വളരാം, ഉയരാം,

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫില് കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വാചകമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്, അതുകൊണ്ട് ധൃതി കൂട്ടേണ്ടതില്ല, ആ സമയം വരുമ്പോൾ അത് നടക്കും. ഒരു പ്രോജക്റ്റ് തീർക്കാനാവട്ടെ, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു തീരുമാനമാകട്ടെ, നമ്മൾ ഈ ഒരു വാചകത്തിൻ്റെ മറവിൽ കാര്യങ്ങളെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാതെ, സമയം വരുമെന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. ഈയൊരു അലസതയെ നമ്മൾ പലപ്പോഴും ക്ഷമ അല്ലെങ്കിൽ വിധിയുടെ സമയം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കാലം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന വലിയ സത്യം നമ്മൾ ഈ ആശ്വാസവാക്കുകൾക്കിടയിൽ മറന്നു പോകുന്നു. എടോ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ നല്ല സമയം വരെ നോക്കിയിരുന്ന് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഉള്ള സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ ഒടുവിൽ ഒന്നിനും സമയമില്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വരുമെന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സത്യമാണ്. സമയം തനിയെ ഒരിക്കലും വരാറില്ല, മറിച്ച് ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നല്ല സമയം രൂപപ്പെടുന്നത്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാളത്തെ സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഒടുവിൽ അവസാന നിമിഷം അടുത്തെത്തുമ്പോൾ ആകെ പരിഭ്രാന്തരായിട്ട് ചെയ്യുന്ന ജോലിയിൽ ഒരു വ്യക്തതയും ഇല്ലാതെ പ്രഷറൈസ്ഡായിട്ട് നമ്മൾ ഓട്ടപ്പാച്ചിലുകൾ നടത്തേണ്ടി വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന നെട്ടോട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ വലിയ സ്വപ്നങ്ങളാണ് വഴിയിൽ വീണ് തകർന്നു പോകുന്നത്. നിങ്ങൾ വിജയിച്ച മനുഷ്യരുടെ ചരിത്രം എടുത്തു നോക്കണം. അവരൊരിക്കലും ഒരു അനുകൂല സമയത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല, അവർ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമയത്തെ അനുകൂലമാക്കി മാറ്റിയവരാണ്. വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചാൽ മാത്രമേ കൊയ്യേണ്ട സമയത്ത് കൊയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ വിതയ്ക്കാതെ ഇരുന്നിട്ട് കൊയ്ത്തുകാലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ കരിയറിലെ വളർച്ചയാവട്ടെ, ജീവിതത്തിലെ വിജയമാവട്ടെ, അത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളുടെ ഒരു ആകെ തുകയായിരിക്കും, ഒരു സബ് ടോട്ടലായിരിക്കും. ഇന്ന് നിങ്ങൾ കാണിക്കുന്ന അലസത നാളെ വലിയൊരു പരാജയമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് തിരിച്ചറിയണം. നാളെ നാളെ എന്ന ആ ഒരു കപട മന്ത്രം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക, എടുത്തു മാറ്റണം. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ കാണുന്ന ഇന്നത്തെ ദിവസം മാത്രമാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. സമയത്തെ ബഹുമാനിക്കുന്നവരെ മാത്രമേ കാലം തിരിച്ച് ബഹുമാനിച്ചിട്ടുള്ളൂ. അവസാന നിമിഷത്തെ നെട്ടോട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കരിയറിനെ മുന്നോട്ട് നയിക്കണം. അലസതകൾ ഉണ്ടാവും, അതൊക്കെ മാറ്റിവെക്കണം. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് ഓരോ നിമിഷത്തെയും ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് വലിയ ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോകണം. സമയത്തെ ജയിക്കുന്ന നല്ലൊരു കഠിനാധ്വാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവും.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാനാകാത്ത പേരാണ് പി സുശീല. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ 20,000-ലേറെ പാട്ടുകൾ, ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന പേരിൽ അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യൻ സിനിമയുടെ സുവർണകാലത്തിന് ശബ്ദം നൽകിയ ഗായിക, ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും നേടി. അവരുടെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. മധുരവും ലാളിത്യവും നിറഞ്ഞ ആ ശബ്ദം തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഗീത പാലം തന്നെയാണ്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പി സുശീല ഗാനം ചുവന്ന പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത പൂവുകൾക്ക് പുണ്യകാലം എന്ന പാട്ടാണ്. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പി സുശീല ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി പാട്ട് പാടുന്നില്ല, ഞാൻ ഇനി എങ്ങോട്ടുമില്ല എന്നൊരു തീരുമാനം. പക്ഷെ അന്ന് ദേവരാജൻ മാഷും കുഞ്ചാക്കോയും പി സുശീല എന്ന ഈ ഗായികയെ കാണാൻ എത്തുകയാണ്. സുശീലാമ്മ പാട്ട് പാടുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും ഇനി സിനിമയും ചെയ്യുന്നില്ല, ഞാൻ സംഗീതം ചെയ്യുന്നില്ല, കുഞ്ചാക്കോ ഇനി സിനിമയും എടുക്കുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് വീണ്ടും പാട്ടിന്റെ ലോകത്തേക്ക് പി സുശീലാമ്മ കാലെടുത്ത് വെക്കുകയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും അങ്ങനെ വീണ്ടും അനവധി ഗാനങ്ങൾക്ക് ശബ്ദമിയുകയാണ്. ഒരുപാട് പാട്ടുകൾ ആ ലിസ്റ്റിൽ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത ഒരു പെണ്ണിന്റെ കഥ എന്ന സിനിമയിലെ പൂന്തേനരുവി എന്ന സൂപ്പർ ഹിറ്റ് പാട്ടാണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണോ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്തൊരു സിനിമ സീത. അന്ന കാലത്തെ ഹൈയസ്റ്റ് കളക്ഷൻ റെക്കോർഡുള്ള ഒരു സിനിമ. ആ സിനിമയിലെ പാട്ടായിരുന്നു പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഗാനം. ആദ്യ മലയാള സിനിമ, പി സുശീല എന്ന ഗായികയുടെ ശബ്ദം മലയാള സിനിമയിലേക്ക് എത്തുന്ന ആ ഗാനം. ദക്ഷിണാമൂർത്തിസ്വാമി കമ്പോസ് ചെയ്ത് അതിലെ ഓരോ വാക്കുകളും എങ്ങനെ പറയണമെന്ന് എടുത്തെടുത്തെടുത്ത് പറഞ്ഞുകൊടുത്ത് പാടിച്ചൊരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്ന ഒരാളാണ് പി സുശീല. പിന്നീട് അത് നിർത്തിവെച്ചു. എന്നാൽ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് മലയാള സിനിമാ ഗാനങ്ങൾക്ക് അത് ചെറിയ കോട്ടം ഏൽപ്പിച്ചേൽക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും സിനിമാ പാട്ടുകളെ അത് ബാധിച്ചേക്കാം എന്ന് മനസ്സിലാക്കി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നത് പിന്നീട് നിർത്തിവെക്കുകയാണ്. മലയാള സിനിമയിലെ പാട്ടുകൾക്കുള്ളൊരു ഒഴുക്കിനെ അത് ബാധിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന സിനിമയിലെ എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി സുശീല എന്ന തുല്യ ഗായിക ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിലും കൂടുതൽ ഗാനങ്ങൾ യേശുദാസ് എന്ന ഗായകനൊപ്പമാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ജയചന്ദ്രനുമൊത്തുള്ള പാട്ടുകൾ വളരെ സ്പെഷ്യൽ തന്നെയാണ്. പ്രത്യേകിച്ച് ജയചന്ദ്രൻ എന്റെ മകനെപ്പോലെയാണ് എന്നാണ് പി സുശീല ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മകന്റെ കൂടെയും ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. ശക്തി എന്ന സിനിമയില് ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയുടെ സംഗീതം ചന്ദനശിലകളിൽ എന്ന് പറഞ്ഞൊരു എനർജറ്റിക് സോങ് ഉണ്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകൻ പറയാണ്, എനിക്ക് പി സുശീലാമ്മ തന്നെ എന്റെ പാട്ടുകൾ പാടണം, എന്നാൽ മാത്രമേ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ എല്ലാവരും കൂടി പ്രൊഡ്യൂസർ അടക്കം വീട്ടിലേക്ക് ചെല്ലുകയാണ് പി സുശീലാമ്മയുടെ അമ്മ വന്നാൽ മാത്രമേ കമ്പോസ് ചെയ്യുകയുള്ളൂ എന്ന് നൌഷാദ് വാശി പിടിക്കുകയാണെന്ന് പറയുമ്പം സുശീലാമ്മ വളരെ സ്നേഹത്തോടുകൂടി പറയാണ്, ഞാൻ വരാം, ഞാൻ പാടാമെന്ന്. അങ്ങനെ ഉണ്ടായ അമേസിംഗ് ആയിട്ടുള്ള പല കോമ്പോസിഷൻസ്, അമേസിംഗ് ആയിട്ടുള്ള പല പാട്ടുകൾ, യെസ് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദിന്റെ സംഗീതം ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണ് രാമ ജാനകി ജാനി എന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര ഓൺ അഹല്യ FM.

ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ ആദ്യം ചില പരസ്യങ്ങൾ ഉണ്ടാകാം, ചില ഭക്തിഗാനങ്ങൾ ഉണ്ടാകാം, അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെ ആദ്യം ഒരു പരസ്യത്തിലും ഭക്തിഗാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പി സുശീല എന്ന ഗായികയെ പാടിപ്പിച്ചിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ. പക്ഷേ റഹ്മാന് വലിയ ആഗ്രഹമായിരുന്നു സുശീലാമ്മയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം വിളിക്കുകയാണ്, എനിക്കൊരു പാട്ടുണ്ട് വന്ന് പാടിത്തരണം എന്ന് പറയുമ്പോൾ സുശീലാമ്മയ്ക്ക് ഒരു ചെറിയ സംശയമുണ്ട്, ശരിയാകുമോ ഞാൻ പാടിക്കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ. അമ്മ വരൂ, ഞാൻ പാടിപ്പിച്ചു തരാം എന്ന് പറയുന്നു. അങ്ങനെയാണ് പുതിയ മുഖം എന്ന സിനിമയിൽ കണ്ണുക്ക് മയ്യഴുക് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുണ്ടാകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത ഈ ഒരു പാട്ടിന്റെ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഫീമെയിൽ വേർഷനോട് ഒരു ചെറിയൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയ സുശീല അമ്മയുടെ ഡ്യുവറ്റ് സോങ്ങുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ജയചന്ദ്രന്റെ കൂടെയും പാടിയിട്ടുണ്ട്, യേശുദാസിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. യേശുദാസിനൊപ്പമുള്ള ഡ്യുവറ്റ് സോങ്ങുകളിൽ പലപ്പോഴും അദ്ദേഹം തന്റെ പ്രൊനൗൺസിയേഷൻസ് തിരുത്തി തരാറുണ്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിന്റെ ആ ഭാഷയും വാക്കുകളും വരികളും ഒക്കെ ഭംഗിയായി പറഞ്ഞു കൊടുക്കാറുണ്ട് യേശുദാസ് എന്ന ഗായകൻ. ഒരുപാട് നല്ല ഡ്യുവറ്റ് സോങ്ങുകൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ദുലേഖേ ഇന്ദുലേഖേ എന്ന് പറഞ്ഞ പാട്ടാണ്. വയലാർ വരികൾ എഴുതി ആർ സുദർശനം സംഗീതം ചെയ്ത തിരിച്ചടി എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺ.

ഒരുപക്ഷെ പി സുശീല എന്ന ഗായിക മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് യേശുദാസ് എന്ന ഗായകനൊപ്പമായിരിക്കാം. പക്ഷേ യേശുദാസ് കമ്പോസ് ചെയ്ത ഒരു പാട്ടും സുശീലാമ്മ പാടിയിട്ടുണ്ട്, താജ്മഹൽ നിർമ്മിച്ച രാജശില്പി എന്ന പാട്ടും. ഈ പാട്ട് കമ്പോസ് ചെയ്തത് യേശുദാസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്നാ പിന്നെ ഈ പാട്ടങ്ങ് കേട്ട് കളയാം അല്ലെ? യെസ്, അഴകുള്ള സലീന എന്ന സിനിമയിൽ വയലാർ വരികൾ എഴുതി യേശുദാസ് കമ്പോസ് ചെയ്ത പാട്ടാണ്. അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സിനിമാ ഫീൽഡിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ പിണക്കം ദേവരാജുമാഷുമായിട്ട് വന്ന സമയത്തായിരുന്നു പി സുശീല മറ്റ് പല ഭാഷകളിലും മറ്റ് പല സംഗീത സംവിധായകരുമൊത്ത് പാട്ടുകൾ പാടാൻ തുടങ്ങിയത്. അങ്ങനെ വന്ന ഒരു നല്ല പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം എം എസ് വിശ്വനാഥന്റെ മ്യൂസിക്കിൽ പാർത്ഥന്യാവകമില്ലയോ എന്ന് പറഞ്ഞ പാട്ട്. ഇപ്പോഴും ഈ പാട്ട് ഹിറ്റാണ്. പല റീൽസിലും റീക്രിയേറ്റിംഗ് വീഡിയോസിലും ഒക്കെ നമ്മൾ ഈ പാട്ട് തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്. കണ്ണദാസൻ വരികൾ എഴുതി പുതിയ പറവൈ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അവസാനമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.